നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 23, ജൂൺ 6, ശനിയാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: ಪತಂಜಲಿ ಪ್ರವಿಲಸನ್ ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀ ವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
2: ഓം ശാന്തി. നമ്മൾ ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോൾ, കർമ്മം പവിത്രമാകുമ്പോൾ, അത് നമ്മെ ശക്തിശാലിയാക്കി മാറ്റുന്നു. എന്നാൽ കർമ്മരഹസ്യം അറിയാത്തതുകൊണ്ട് ശക്തികൾ പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്താലും അത് നമ്മെ അഗാധമായി സ്വാധീനിക്കുന്നുണ്ട്. സന്തോഷം നൽകുന്ന വ്യക്തിക്ക് സന്തോഷം തിരിച്ചു ലഭിക്കും. വിതച്ചത് കൊയ്യും എന്ന് പറയാറില്ലേ. പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. കർമ്മഫലം കൈപ്പേറിയതാകുമ്പോൾ നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവരാണ് എൻ്റെ തിക്ത അനുഭവത്തിന് കാരണക്കാർ എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ നാം കർമ്മത്തിൻ്റെ നിയമം പകുതി മാത്രം മനസ്സിലാക്കുകയും പിന്നെ വിധിയെ പഴിചാരുന്നു. നമുക്ക് സംഭവിക്കുന്ന എല്ലാം നമ്മുടെ പഴയ കർമ്മങ്ങളുടെ ഫലമാണെന്നും അതിലിനി നമുക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നും നിരാശയോടെ പറയുന്ന ചിലരുണ്ട്. കർമ്മ നിയമങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ ഈ നിരാശ വരില്ല. ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടെ ഞാൻ ഈശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണമാണ് എന്ന ബോധത്തോടെ ചെയ്യണം. അതായത് സമർപ്പണ ഭാവത്തോടെ കർമ്മം ചെയ്യുക. കർമ്മം ഈശ്വരന് സമർപ്പിച്ചാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഭംഗിയോടെ അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഭഗവത്ഗീത പറയുന്നത്, ആസക്തിയില്ലാതെ അർപ്പണബോധത്തോടെ കർമ്മം ചെയ്താൽ ആ കർമ്മം നമ്മെ ബന്ധിക്കില്ല എന്നാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടാതെ കർമ്മം ശ്രദ്ധയോടെ ചെയ്താൽ നല്ല ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഓരോ കർമ്മവും ശ്രദ്ധയോടെ ചെയ്താൽ ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഒരു ജോലി നല്ലതുപോലെ ചെയ്തു തീർത്താൽ നമുക്ക് പൂർണ്ണ സംതൃപ്തിയും മനഃശാന്തിയും ലഭിക്കുന്നു. മനസ്സിനെ നിയന്ത്രിച്ചാലേ കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിലൊതിക്കുന്ന ഓരോ സങ്കല്പവും കർമ്മത്തിൻ്റെ ബീജമാണ്. അതുകൊണ്ട് നാം ഏത് ബോധത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നത് സുപ്രധാനമായ ഒരു ഘടകമാണ്. ശരീരബോധത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമെന്ന് പറയാൻ സാധിക്കില്ല. അവിടെ സ്വാർത്ഥത വരും. നാം ആത്മബോധത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ ഗുണോന്മുഖവും സന്തോഷദായകവും സമർത്ഥവുമായിരിക്കും. കൂടാതെ ശരീരം കൊണ്ട് കഠിനമായി അധ്വാനിക്കുമ്പോഴും മനസ്സ് സമാധാനപൂർണമായിരിക്കും. ഭാരമില്ലാത്ത അവസ്ഥയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
1: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി ന്യൂസ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സദ്വചനം, 11:00 വണ്ടർ വേൾഡ്, 12:15 സ്ത്രീശക്തി, 12:30 ആകാശവാണി വാർത്തകൾ, 12:50 ആകാശവാണി വാർത്തകൾ, 1:30 മധുരഗീതങ്ങൾ, 3:00 മിത്താരം, 3:30 കൃഷിജാലകം, 5:00 സ്റ്റുഡൻസ് കോർണർ, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:00 കാവ്യസഞ്ചാരം, 9:00 കരിയർ കോമ്പസ്, 9:15 കഥാസരിത് സാഗരം, 10:00 നിശാഗന്ധി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടുനന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: നിങ്ങൾ കേട്ടത് സോപാന സംഗീതം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ഐസിഎസ്ഇ, സിബിഎസ്ഇ സ്കൂളുകൾ, കേന്ദ്ര വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും

0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട് വാളൂക്ക് മലയങ്ങാട് ഉരുട്ടി പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൌകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് ആർട്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് ആർട്സിൽ കൂടെയുള്ളത് ദീപയാണ്. മഴ നമ്മൾക്ക് കുറച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് അല്ലെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ രീതിയിലൊരു മഴ, പുറത്തേക്ക് നോക്കുമ്പോൾ മഴക്കാറിങ്ങനെ മൂടിക്കിട്ട് നിൽക്കുന്ന ആ ഒരു കാർമേഘം, അങ്ങനെ മൊത്തത്തിൽ ആ ഒരു അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ, അകത്ത് നാരായണൻ ചേട്ടൻ പറഞ്ഞതുപോലെ, അകത്തിരിക്കുന്നവർക്ക് മഴ എപ്പോഴും നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് മഴ നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. അപ്പം അകത്തിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന വേറൊരു ക്ലൈമറ്റും ഇല്ല അല്ല. ഈ മഴയാണ് നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റു ഫീലൊക്കെ തരുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്നാ അധികം മഴയൊന്നും ഇല്ല, ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കുകയാണ്. അപ്പം എന്തായാലും പല സ്ഥലത്തും ഈ മഴയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവധികളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇന്ന് വിഷസൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അവധിയാണ്, കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകണ്ട. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം പതുക്കെ മതിയായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും വിഷസൊക്കെ അറിയിക്കാനായിട്ട് 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കുക. വാട്സപ്പ് നമ്പറിലെ മെസ്സേജസ് ആയിട്ട് അറിയിക്കാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് June 6 നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോരോ പ്രത്യേകതകൾ പറയുള്ളൂ. അപ്പം ഇന്ന് ഒരുപാട് സംഭവങ്ങൾ, ഒരുപാടല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ ലോക ചരിത്രത്തിലും ഇന്ത്യൻ ചരിത്രത്തിലും ഒക്കെ സുപ്രധാന സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അതിൽ ചില ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 2nd World War ജർമ്മൻ അധിനിവേശത്തിൽ നിന്നും പടിഞ്ഞാറൻ യൂറോപ്പിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സഖ്യസേന നോർമണ്ടിയിൽ ഒരു ചരിത്രപരമായിട്ടുള്ള കടലാക്രമണം, ഓപ്പറേഷൻ ഓവർലോഡ്, അത് ആരംഭിച്ചത് June 6 വർഷം 1944. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം June 3 തോന്നുന്നു ഞാൻ ഒരു സുവർണക്ഷേത്ര ആക്രമണം, അത് 2-3 ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളെ തുരത്താനായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ സൈനിക നടപടി അത് ആരംഭിച്ചു. നേരത്തെ അതിന് തുടർ നടപടികൾ ഈ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നതാണ്. അതുപോലെ തന്നെ ശിവാജിയുടെ കിരീടധാരണം, മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജി മഹാരാജ് സ്വയം രാജാവായി കിരീടധാരണം ചെയ്തത് 1674 ഈ ഒരു ഡേ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവ് ഇൻ സിനിമാ തിയേറ്റർ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതും ഈ 1933 ഈ June 6 തന്നെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചരിത്ര സംഭവങ്ങളാണ് ഇന്നത്തെ ദിവസം June 6 നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ബർത്ത്ഡേ അങ്ങനെയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രമുഖരുടെ ജന്മദിനം എന്ന് പറയുമ്പോഴേക്കും രാഷ്ട്രീയ പ്രവർത്തകനും അതുപോലെ ഇന്ത്യൻ ചലച്ചിത്ര നടനായ സുനിൽ ദത്ത്, അദ്ദേഹത്തിന്റെ ജന്മദിനം അത് June 6. അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടുള്ളതൊന്നുമില്ല, നമുക്ക് ചരിത്രപരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സമയം 7 കഴിഞ്ഞ് 8 ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് മെസ്സേജ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ലേഖചേച്ചി രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപരിചിതരിൽ നിന്ന് കാലം നമ്മെ സ്നേഹം കൊണ്ട് പരിചിതരാക്കിയെങ്കിൽ നെഞ്ചിൽ ജീവന്റെ തുടിപ്പുള്ളിടത്തോളം കാലം നമ്മുടെ സ്നേഹവും സൗഹൃദവും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്. ഓക്കെ ലേഖ ചേച്ചി, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോളർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ, യെസ്, അനിലേട്ടിന്റെ ആ ഒരു ശബ്ദം രാവിലെ കേട്ടില്ലെങ്കിൽ എന്തല്ലോ, ഗ്രീറ്റിംഗ് കാർഡ്സിന് തന്നെ ഒരു മടുപ്പായി
1: പോകും.
0: അല്ല, അനിൽ ചേട്ടൻ രാവിലെ തുടക്കം ഇട്ട് കഴിഞ്ഞാല് അതിനൊരു ഐശ്വര്യം. ഇനി ഓരോരുത്തരുടെയും ട്രോൾ ഏറ്റു വാങ്ങണോ രാവിലെ തന്നെ? അതെ, കേൾക്കുന്നത് നല്ല. അതിലേട്ട് അങ്ങ് സെലിബ്രിറ്റി ആവും അപ്പൊ അല്ലേ? ഇന്നത്തെ വിശേഷം ആർക്കാണ്?
1: ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, സൗഹൃദ സല്ലാവും. ജിബി ജിബി ചേട്ടനും ബുദ്ധിച്ചാണ് എന്റെ അഡ്മിന്. അത് 6 ഗ്രൂപ്പ് ഇന്ന് ആയപ്പോ 6 അതിന്റെ ആനിവേഴ്സറിയാ.
0: ഓ, അത് ശരി. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ആനിവേഴ്സറി വിഷസ്.
1: പക്ഷെ പ്രോഗ്രാം ഒന്നും ഇല്ല, നാട്ടിലൊന്നും ഇല്ല, അപ്പം അതുകൊണ്ട് പ്രോഗ്രാം ഒന്നും.
0: എന്താ ഗ്രൂപ്പിന്റെ പേരെന്താ? സൗഹൃദ സല്ലാപം. അപ്പൊ സൗഹൃദ സല്ലാപം എന്നുള്ള ഗ്രൂപ്പ് ഇപ്പൊ 6 ഇനി ഒരുപാട് വർഷം നിങ്ങളുടെ ആ ഒരു സൗഹൃദം തുടർന്ന് പോവട്ടെ കേട്ടോ. എല്ലാ ആശംസകളും.
1: ആ ഗ്രൂപ്പിലുള്ള എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നല്ലൊരു ആശംസ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ദീപകുട്ടി അപ്പൂസ് അമൃത കാത്തിക്കുട്ടിക്ക് നല്ല ഡേ വിഷ്.
0: ഓക്കെ, അനിലേട്ടന് നല്ലൊരു ഡേ വിഷ് എന്നും അടുത്തിരിക്കുന്ന പൂച്ചയ്ക്കും ഇരിക്കട്ടെ.
1: ആ ഇരിക്കട്ടെ. ഞാൻ അമൃത പറഞ്ഞായിരുന്നു ഒരു എഴി നട്ടിട്ട് പറയണോ? ഞാൻ നട്ടായിരുന്നു.
0: എന്താ നട്ടേ, പുളിയോ?
1: പുളി അച്ചാറിടാൻ പറ്റും.
0: വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കൊറേ വർഷം കഴിയുമ്പോ നമുക്ക് അച്ചാറിടാം.
1: പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നട്ടു ഞാൻ അയച്ചു കൊടുക്കും.
0: അത് ശരി, എനിക്ക് വയ്യ. അതാണ് ലേട്ടൻ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമ്മുടെ അനിലേട്ടന്റെ ഗ്രൂപ്പിനൊരു സ്പെഷ്യൽ ആശംസ. 6 വർഷമാണ്. അപ്പൊ ഒരു ഗ്രൂപ്പൊക്കെ ഇങ്ങനെ 6 വർഷം കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
2: ഹലോ മോളെ, ഞാനാണേ.
0: ഗുഡ് മോർണിംഗ്. രേഖ ചേച്ചിയാണോ?
2: ഗുഡ് മോർണിംഗ്.
0: ഓ, രേഖ, സത്യം. രേഖ ചേച്ചിയുടെയൊക്കെ ശബ്ദം വല്ലപ്പോഴും കേൾക്കുന്നത്, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ ആ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. എന്താണ് വിശേഷം? പറയുന്നത്.
2: ഇന്നലെ ആണെങ്കിലുണ്ടല്ലോ ഗീത ചേച്ചിയുടെ കൊച്ചുമായന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ മോനെ 1000 ജന്മദിനാശംസകൾ നേരുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും.
2: ഞങ്ങളുടെ കാതോര ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. പിന്നെ ദിവകുട്ടിക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു.
0: താങ്ക് യു രേഖ ചേച്ചി ആൻഡ് ഫാമിലി, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, നമ്മുടെ ഗീത ചേച്ചിയുടെ കൊച്ചുമോൻ ഒരു സ്പെഷ്യൽ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ടിലേക്ക് പോകാം. ഒരു പാട്ട് കേട്ടതിന് ശേഷം ബാക്കി വിഷസും മെസ്സേജിലേക്കും ഒക്കെ വരാം. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രാവിലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിഷ് ചെയ്യുക അല്ലെങ്കിൽ ആശംസകൾ കൈമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് പറ്റുന്നതല്ലേ. നമ്മൾ അല്ലാണ്ട് എല്ലാവരെയും വിളിച്ച് വിഷ് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ ഇതിലൂടെയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു നല്ലൊരു വിഷസ് അല്ലെങ്കിൽ ആശംസ അറിയിക്കുന്നത്. രാവിലെ എല്ലാവർക്കും മനോഹരമായിരിക്കട്ടെ എന്നുള്ളത്, പിന്നെ അത് മനോഹരമാക്കണോ വേണ്ടി എന്നുള്ളത് അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണല്ലേ. രാവിലെ എപ്പോഴും നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷെ അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഒരു താമസമാണ്, അല്ലെങ്കിൽ നമ്മൾ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി വെക്കുമായിരിക്കും. പക്ഷെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ സെക്കൻഡിലുള്ളത് മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത സെക്കൻഡിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണോ, നല്ല നല്ല കാര്യങ്ങൾ, അത് അപ്പൊ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കാം, പിന്നെ കാണാം, അങ്ങനെയൊന്നും നമുക്ക് പിന്നെ എന്നുള്ള ഒരു സംഭവം നമുക്ക് പറയാനേ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പോസിറ്റീവ് എനർജിയുള്ള ഗുഡ് മോർണിംഗുമായിട്ട് എത്തിയിരിക്കുന്നു നമ്മുടെ സ്വന്തം രാമനാഥൻ ചേട്ടൻ അല്ലേ? യെസ്, അതാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരണം ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഗുഡ്
1: മോർണിംഗ്.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: ഇന്ന് എന്റെ സതീർത്തിന്റെ ക്ലാസ്മേറ്റിന്റെ പാറുകുട്ടി അവളെ പിറന്നാളാണ്. ആക്ച്വലി അവളുടെ എൽ കെ ജി മുതൽ തുടങ്ങിയത് ഞങ്ങളുടെ സൗഹൃദം. ഒമ്പത് വയസ്സായി.
0: അത് ശരി. ഓക്കെ,
1: ഗുഡ് മോർണിംഗ് രമേറ്റി മാമേ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് അവള്.
0: എന്റെ
1: ഫ്രണ്ടാണ്.
0: ഓ, അത് ശരി. അപ്പൊ എന്തായാലും പാറുകുട്ടിക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കേട്ടോ.
1: അതെ അതെ അതെ, സംസാരിക്കുമ്പോ ഞാൻ അവളെ പോലെ ആവും.
0: നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, കുട്ടികളെ കാണുമ്പോ നമ്മൾ ആ ഒരു പ്രായത്തിലേക്ക് പോകുന്നുള്ളത് സത്യമാണ്. ഓക്കെ രാമനാഥൻ ചേട്ടാ, അവിടെ മഴയുണ്ടോ?
1: അത്
0: ശരി. ഓക്കെ,
1: അൺസൈക്കബിൾ.
0: ഞങ്ങൾക്ക് മഴയുണ്ട് കേട്ടോ, പക്ഷെ അൺസൈക്കബിൾ ഒന്നും ഇല്ല ഇപ്പം. വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.
1: എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ ദീപക്കും അതുപോലെ തന്നെ അമൃതയ്ക്കും വർണ്ണയ്ക്കും.
0: താങ്ക്യു,
1: ഹാവ് എ നൈസ് ഡേ.
0: താങ്ക്യു, സെയിം ടു യു. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ രാമനാഥൻ ചേട്ടൻ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, സൗഹൃദങ്ങൾ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴേക്കും എൽ കെ ജിയിൽ തുടങ്ങിയ സൗഹൃദം ഇപ്പം അത്രയും വർഷമായി എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആ സൗഹൃദം അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പൊ പാറുക്കുട്ടിക്കും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് ദീപമോളെ.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ആരാണ് ഇവിടെ അധികാരി? ആരാണ് ചുമത്രക്കാരി? ഗീത ചേച്ചി. ശരി, ആ അധികാരിക്ക് എന്താണ് പറയാനുള്ളത്?
2: ഇന്നത്തെ വിഷസ് പറയാം. നമ്മുടെ റീറ്റാ രാജു ഇല്ലേ, റീറ്റാ രാജു, റീറ്റാ രാജുവിന്റെ രണ്ട് മക്കളുണ്ട്, ഏട്ട കുട്ടികൾ. അവരുടെ 39-ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതൊന്ന് പറയണേ, ഇന്നലെ എന്നെ വിളിച്ചവര് പുള്ളിക്കാരത്തിന്റെ റേഡിയോ കേടാ.
0: ഓ, അത് ശരി. നമ്മുടെ റീത്ത ചേച്ചിയുടെ മക്കളുടെ ട്വിൻസ് ആണ് അല്ലെ, അവരുടെ ബർത്ത്ഡേ ആണ്.
2: റോബിനും റോയിയും.
0: റോബിൻ റോയി.
2: എന്റെ ബാലക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ്.
0: ഓ, അത് ഓക്കെ ഓക്കെ. അപ്പൊ റോബിനും റോയിക്കും
2: എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റേഡിയോ കേൾക്കുന്നില്ല, നോക്കാം പറ്റുമെങ്കിൽ വിളിക്കാവുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച് പറയാം, വിശ്വസിച്ച് പറയാന്ന്.
0: ആയിക്കോട്ടെ.
2: അവർക്ക് ആശംസകൾ നീങ്ങുന്നു. പിന്നെ അതുപോലെ ഇന്നലെ എന്റെ മകൻ ബാലക്കുട്ടനെ വിഷയം പറഞ്ഞവർക്കും എന്റെ കാതോളം കൂട്ടുകാർക്കും വിളിച്ചല്ലോ. ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല, എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
0: സാരമില്ലെന്ന്
2: എന്റെ കഥ സുന്ദരിമണികൾക്കും. അപ്പൊ കേട്ടിരിക്കായിരിക്കും നദീറക്കുട്ടിയൊക്കെ.
0: അതെ,
2: അവർക്ക് എല്ലാവർക്കും ദീപ സുന്ദരക്കുട്ടിക്കും.
0: ഓക്കെ, ഗീത ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ.
2: ശരി മോളെ, ഇന്നലെ പോയിട്ടിരുന്ന രാത്രി 11 മണിയായി വന്നപ്പോ.
0: ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാം സന്തോഷമായിട്ട് നടന്നല്ലോ.
2: രണ്ട് ഉണ്ണിക്കണ്ണന്മാർക്ക്.
0: ഓക്കെ, അപ്പൊ എല്ലാം നന്നായിട്ട് നടന്നല്ലോ. ഓക്കെ ഗീത ചേച്ചി, അപ്പൊ എന്തായാലും. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ഗീത ചേച്ചിയാണ്. അപ്പൊ റീത ചേച്ചിയുടെ മക്കൾ റോബിൻ ആൻഡ് റോയ് ഇന്ന് ബർത്ത്ഡേ ആണ്. അവർക്കൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അഷ്റഫിക്ക് അയച്ചിട്ടുണ്ട്. സുപ്രഭാതം, ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വരികയും പിന്നീട് എല്ലാം എന്റേത് എന്ന ഭാവത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പലപ്പോഴും സ്വന്തം ലാഭത്തിനായി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മടിക്കാറില്ല. പണത്തിന് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ സ്നേഹവും സത്യസന്ധതയും വെറും അഭിനയങ്ങളായി മാറുന്നു. ശുഭദിനം നേരുന്നു ടി അഷ്റഫ്, വെസ്കായ്പുറം. ഓക്കെ അഷ്റഫിക്ക, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നമ്മുടെ സുലഭ ചേച്ചി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ്. ചെമ്പരത്തിപ്പൂ ആണ് അയച്ചിരിക്കുന്നത്. ഈശ്വര, എനിക്ക് വെക്കാൻ വല്ലതും ആണോ എന്തോ. എന്തായാലും സുലഭ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. യെസ്, രാജപ്പൻ ചേട്ടാ പറയൂ. ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: പിന്നെ ഇന്ന് വെഡിങ്ങ് ഡേ ആഘോഷിക്കുന്നുണ്ട്, മറ്റാഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന പലതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളുടെ ആരും പേരൊന്നും എടുത്തു പറയുന്നില്ല. എല്ലാവർക്കും നല്ല മഴയിൽ
0: കുതിർന്നു. തിരിച്ചു അതുപോലെ തന്നെ, മഴയിൽ ഞാൻ തൽക്കാലം കുതിർക്കുന്നില്ല, കാരണം ഇവിടെ മഴ പെയ്തിട്ടില്ല. എന്തായാലും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ. ആണല്ലേ, ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നില്ല, പെയ്യുമായിരിക്കും. ഓക്കെ, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു രാജപ്പൻ ചേട്ടാ. ആ ഇപ്പൊ വിട്ടോ, ഉച്ചക്ക് വിടരുത് കേട്ടോ, പോകേണ്ടതാ. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ രാജപ്പൻ ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നാരായണൻ ചേട്ടനാണ്. സ്നേഹം മനുഷ്യനെ തകരാതെ തളരാതെ പിടിച്ചു നിർത്താൻ വേണ്ട ഒരു മരുന്നാണ്. അത് ഹൃദയം കൊണ്ട് മാത്രം കൊടുക്കുക, ഹൃദയം കൊണ്ട് മാത്രം സ്വീകരിക്കുക. ഗുഡ് മോർണിംഗ്. ഹൈ മാക്ഫാസ്റ്റ് ശ്രോതാക്കളെ എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാരായണൻ നായർ, ഏറ്റു മാനൂർ. നാരായണൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ.

ഇവയെല്ലാം ക്രോംപ്ടൺ ഗ്രേവ്സ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിഷസുകൾ അറിയിക്കാനായി വിളിക്കാം 0469 2730333 എന്ന നമ്പറിലേക്ക്, വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് അറിയിക്കാം 9495730333 എന്നതാണ് വാട്സ്ആപ്പ് നമ്പർ. ഇനി നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അങ്ങ് ദൂരെ വയനാട് എന്ന് നമ്മുടെ സിറാജാണ്. മഞ്ഞിൻ കണങ്ങൾ കവിളിൽ തൊടുന്ന വയനാടൻ കുന്നുകളിൽ നിന്നും അലിവോടെ ഒഴുകുന്ന പമ്പയുടെ തീരത്തെ തിരുവല്ലയിലേക്ക് പ്രഭാത കിരണങ്ങളുടെ ശോഭയോടെ 1000 നന്മകൾ നേരുന്നു. കാതുകളിൽ തേന്മഴയായും മനസ്സിന് കുളിർക്കാറ്റായും മാറുന്ന മാന്ത്രിക ശബ്ദത്തിന്റെ ഉടമകൾ, വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന മാക്ഫാസ്റ്റിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ദീപ, അമൃത, അപർണ, നമ്മൾ കാണാതെ പോകുന്ന കാഴ്ചകളെ കേൾവിയുടെ സുന്ദര തീരങ്ങളിലേക്ക് നയിക്കുന്നവർ, സങ്കടങ്ങളിൽ സാന്ത്വനമായും സന്തോഷങ്ങളിൽ കൂട്ടുമായും മാറുന്ന ആ ശബ്ദമാധുര്യം എന്നും നമ്മുടെ പ്രഭാതങ്ങളെ ധന്യമാക്കട്ടെ. ദീപ, എന്റെ റേഡിയോ ഭ്രാന്ത് തിരിച്ചറിഞ്ഞ് സപ്പോർട്ട് നൽകുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ജബ്ബാർ, ഫവാസ്, റാഫി ഇവർക്കൊരു ആശംസ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജബ്ബാർ, ഫവാസ് ആൻഡ് റാഫി 3 പേർക്കും ഒരു സ്പെഷ്യൽ ആശംസ നമ്മുടെ മാക്ഫാസ്റ്റിന്റെ വക അറിയിക്കുന്നു. പിന്നെ ഇന്ന് മറ്റു വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും എല്ലാ കൂട്ടുകാർക്കും സൗഹൃദവാണിയിലെ സുഹൃത്തുക്കൾക്കും ദീപയ്ക്കും ഈ വയനാട്ടുകാരന്റെ ഹൃദയം നിറഞ്ഞ പ്രഭാതവന്ദനം. സ്നേഹത്തോടെ സിറാജ് വയനാട്. സിറാജിനും കുടുംബത്തിനും ഞങ്ങളുടെയും സ്നേഹത്തോടെയുള്ള ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് സിറാജ്. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഇതിൽ ഈ എഴുത്തുണ്ടല്ലോ, എപ്പോഴും ഞാൻ പറയാറുണ്ട് സിറാജിനോട് നല്ല എഴുത്താണ് സിറാജിന്റെ. സിറാജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയണം. സിറാജ് കേൾക്കുന്നുണ്ടല്ലോ, ഇന്ന് സിറാജിനൊക്കെ പറ്റി ഒരു പുതിയ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ച രാത്രി 8 മണിക്ക് കാവ്യ സഞ്ചാരം, കവിതയാണ്, കവിത നമ്മളുടെ ശബ്ദത്തിലല്ല ആ എഴുതിയ ആളുടെ തന്നെ ശബ്ദത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും കേൾക്കണം. ഇന്നോട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാവ്യ സഞ്ചാരം എന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. രാത്രി 8 മണിക്കാണ് ശനിയാഴ്ച. അപ്പൊ എന്തായാലും എല്ലാവരും കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ സുലൈച്ചേണ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മനസ്സ് നിറയുന്ന ചില ദിനങ്ങളുണ്ട്, അത് നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ കൊണ്ടാകണമെന്നില്ല, പകരം നമ്മുടെ ഇടപെടൽ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ആ നിമിഷങ്ങൾ നമ്മുടെയും മനസ്സ് നിറയ്ക്കും, ആ സന്തോഷം നമ്മുടേത് കൂടിയാകും. ശുഭദിനം നേരുന്നു സുലൈ. ഓക്കെ സുലൈച്ചേട്ട, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ പെരേര, എല്ലാവർക്കും സുഖമല്ലേ? പെരേര എന്ന് വിളിക്കണമെങ്കിൽ അത് നമ്മുടെ ശംസുദിനിക്ക് അല്ലേ. ശംസുദിനിക്ക സുഖമായിട്ടിരിക്കുന്നു, അവിടെയും സുഖമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൂടി അറിയിക്കുന്നു. നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തു പോവാം നമുക്ക് പുഞ്ചിരി, സ്നേഹം, സഹായം, പരിഗണന, അങ്ങനെ അങ്ങനെ. കാരണം ഒരു കാലത്തിനപ്പുറം നമ്മളൊക്കെ വെറും ഒരു ഓർമ്മകളായി മാറും. ശുഭദിനം. ഓക്കെ ലക്ഷ്മിപ്രിയ ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ശരിയാണ്, നമ്മള് ഒരു കാലം എന്ന് പറയുന്നത്, ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണല്ലേ. ഓരോ

ദിവസവും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ്, ഓരോ മണിക്കൂറും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ്, എന്തിനും ഓരോ മിനിറ്റും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പം നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് മറ്റൊരാളോട് സംസാരിക്കുക എന്നുള്ളതാണ്. വൈരാഗ്യം, ദേഷ്യം, വാശി ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് കിട്ടുന്ന കുറച്ച് സമയമല്ലേ, അപ്പം ആ സമയത്തിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം, പാട്ടിന് ശേഷം ബാക്കി മെസ്സേജിലേക്ക് പോകാം. എനിക്ക് പെട്ടെന്ന് സിറാജ് കാതിൽ തേന്മഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പാട്ട് തന്നെയാണ് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഏത് പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ?

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് ആർട്സ് ആണ്. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: യെസ്, അൻസാർക്ക പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: ഇന്നത്തെ വിഷസ് മലപ്പുറം കരിവാരക്കുണ്ട്. സുനില സുനില എന്റെ കൂട്ടുകാരിയാണ്. വീൽചെയറിനകത്തിരിക്കുന്ന
0: അറിയാം. സുനില ഇത്ത ഇവിടെ മെസ്സേജ് അയക്കാറുണ്ട്. ഹലോ ഹലോ ഹലോ, കട്ടായി പോയതല്ലേ എനിക്ക് തോന്നുന്നത്. എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. എന്തായാലും സുനിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പിന്നെ വിഷസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ വിഷസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അൻസാരക്ക. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. ഒരു പിക്ചർ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. ആഘോഷിക്കുന്നവർക്ക്, ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാം ആശംസകൾ. അനിലിന്റെ ഗ്രൂപ്പുകാർക്ക് എല്ലാം ഒരു ആശംസ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിനി ചേച്ചി. ഓക്കെ, മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. പിന്നെ രാജപ്പൻ ചേട്ടൻ വിളിച്ചൊരു വിഷസ് പറഞ്ഞിരുന്നു, എന്നാൽ ഒരു ചെറിയൊരു കോട്സ് പോലെ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. ബന്ധങ്ങൾ മൊബൈൽ സിഗ്നൽ പോലെയാണ്, അകലം കൂടുന്തോറും റേഞ്ച് കുറഞ്ഞു വരും. ഇടയ്ക്കൊന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഔട്ട് ഓഫ് കവറേജ് ആയി പോവും. ശുഭചിന്ത. ഓക്കെ രാജപ്പൻ ചേട്ടാ, ശരിയാണല്ലേ ഏകദേശമൊക്കെ. രാജപ്പൻ ചേട്ടൻ നല്ലവരുടെ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട്. അനിലേട്ടൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ, ചെടി നട്ട ഫോട്ടോ, പുളിമരം നട്ട ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആരെയും ചതിക്കാനും വേദനിപ്പിക്കാനും എളുപ്പമാണ്, പക്ഷെ കർമ്മം അതിന്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ഒളിക്കാൻ ഒരിടവും കാണില്ല എന്ന് മാത്രം ഓർക്കുക എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ്, ഹായ് റേഡിയോ മാക് ഫാസ്റ്റ്, മോളൂസേ ഗുഡ് മോർണിംഗ്. ഇന്ന് വിഷസുള്ള എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ കൊടുക്കണം. ഒക്കെ മോളയെ തീർച്ചയായിട്ടും അമ്പിളിച്ചിച്ചിയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ കാവ്യസഞ്ചാരം നല്ലൊരു ആശംസ പ്രോഗ്രാമിന് വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ അമ്പിളിച്ചിച്ചി, താങ്ക് യു സോ മച്ച്. നിഷാന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മഴ കുറവാ ഇവിടെ. ഗുഡ് മോർണിംഗ് ദീപാ ബ്രോ, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ. നിഷാന്ത് പൂർണത്രേശ്യൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്, അത് ശരി, ഇപ്പൊ പൂർണത്രേശ്യൻ ടെമ്പിളിന് അവിടെ ഇരിക്കുകയാണോ. നിഷാന്തിന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. കാവ്യ സഞ്ചാരത്തിനൊരു ആശംസകളും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു നിഷാന്ത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മികച്ചത്, ദിനം ധന്യമായി ദീപാ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു രാമനാഥൻ ചേട്ടാ, അതാണ് നമുക്ക് വേണ്ടത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മണിക്കുട്ടൻ ചേട്ടനാണ്. സുപ്രഭാതം, സന്തോഷം വരുമ്പോൾ കൈയടിക്കുന്ന 10 വിരലുകളേക്കാൾ എത്രയോ മനോഹരമാണ് സങ്കടം വരുമ്പോൾ കണ്ണീർ തുടയ്ക്കുന്ന ഒരു വിരൽ. ശുഭദിനം നേരുന്നു. എല്ലാ സ്ഥലത്തും നല്ല മഴയാണ്, എങ്കിലും മഴയിൽ കുതിർന്നു പോകാത്ത സ്നേഹത്തോടെ എന്റെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ആശംസകൾ അറിയിക്കുന്ന എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നേരുന്നു മണിക്കുട്ടൻ ചുറ്റി. ഓക്കെ മണിക്കുട്ടൻ ചേട്ടനും ഞങ്ങളും ഞാനും ഈ പറഞ്ഞ പോലെ മഴയിൽ കുതിർന്നു പോകാത്ത നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. ഒരു തമിഴ് സോങ് കേൾക്കണം എന്നൊരു ആഗ്രഹമില്ലേ? അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു തമിഴ് സോങ്ങിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: അങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 7:54 ആയിട്ടുണ്ട്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നദി റേത്ത. നല്ല ബന്ധങ്ങൾ ഘടികാര സൂചികൾ പോലെയാണ്, അവ ചിലപ്പോഴൊക്കെ മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ, പക്ഷെ എല്ലായ്പ്പോഴും ബന്ധം നിലനിർത്തുന്നു. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും കാതോരം കൂട്ടുകാർക്കും. ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും റീത്തയുടെ മക്കൾക്കും അനിൽ പറഞ്ഞവർക്കും രാമനാഥൻ പറഞ്ഞവർക്കും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ദീപമോളെ, ഇവിടെ നല്ല മഴ ഇന്നലെ രാവിലെ പെയ്തു, ഉച്ചയ്ക്ക് ശേഷമില്ലായിരുന്നു, ഇന്ന് 5 മണിക്ക് തുടങ്ങിയത്. റെഡ് അലേർട്ട് പോലെയുണ്ട്. മഴയുടെ സൗണ്ട് കാരണം ശരിക്കും റേഡിയോ പോലും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വല്ലാത്തൊരു കഷ്ടമാണല്ലേ, കാരണം നമുക്ക് ഈ മഴ ഒരുപാട് ശക്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തുള്ളത് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, നദി റേത്ത് നല്ല മഴയൊക്കെ കണ്ട് അവിടെ ഇരിക്കേട്ടോ. നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ദീപ, എന്റെ കുട്ടിക്കാലം മുതൽ മഴയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആന്റണി ചേട്ടനാണ് കടവന്ത്രയിൽ നിന്ന്. വേനൽക്കാല അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന 1 June രാവിലെ തന്നെയാവും മഴയുടെ വരവ്. പിന്നീട് സ്കൂൾ വിടുന്ന 3:30 വീണ്ടും മഴ പെയ്യും. വിദ്യാർത്ഥികളെ നനയിച്ച് അതിലൂടെ നിർവൃതി അടങ്ങുന്ന വികൃതിയായ മഴ. പറഞ്ഞു വന്നത് ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ടാകാം, മഴയും അവധിയിലാണിന്ന്. ഞാൻ പക്ഷേ അവധി എടുക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്ഫാസ്റ്റിലൂടെ ആശംസകളും നല്ല നല്ല ഗാനങ്ങളും കേട്ട് ആസ്വദിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ദീപയ്ക്കും അമൃതയ്ക്കും ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, ശരിയാണ്, നമ്മൾ പറയാറുണ്ടല്ലേ സ്കൂൾ തുറക്കാൻ കാത്തിരിക്കും മഴ പെയ്യാനായിട്ട്. എന്നിട്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ കയറി കഴിയുമ്പോൾ മഴയെല്ലാം പോവും. പിന്നെ കുട്ടികൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും അതൊരു ഒരു നല്ല രസമല്ലേ, കാരണം അവർക്ക് അവരത് എൻജോയ് ചെയ്യാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ, പണ്ടൊന്നും ഇങ്ങനത്തെ പോലെയല്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് റോഡൊക്കെ വളരെ റോഡുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് നല്ല നല്ല വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ കൂടി മീൻ ഇങ്ങനെ പോകുന്നു, നമുക്ക് കാണാം നല്ല തെളിഞ്ഞ വെള്ളം. പക്ഷെ ഇപ്പം ആ വെള്ളം ഒന്നും അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ വെള്ളം ഭയങ്കര മോശമായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ. പക്ഷെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, നമ്മൾ പറയില്ല, കണ്ണുനീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയുന്ന പോലെയാണ്. കുഞ്ഞി കുഞ്ഞി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ടാറിട്ട റോഡല്ലാതെ കുറച്ച് ഗ്രാവലിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് രസമായിരുന്നു. സ്കൂൾ വിടാമെന്നിങ്ങനെ കാത്തിരിക്കും മൊത്തം നനഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അടുത്തത് ലില്ലിക്കുട്ടി ചേച്ചി കോഴഞ്ചേരിയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓരോ പ്രഭാതങ്ങളിലും 100,000 ആഗ്രഹങ്ങളുണ്ട്, അതിൽ പുഞ്ചിരികളുണ്ട്, കണ്ണുനീരുകളുണ്ട്, നാളുകളായി കൊണ്ട് നടക്കുന്ന പ്രതീക്ഷകളുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്. ഓക്കെ ഗുഡ് മോർണിംഗ് ലില്ലിക്കുട്ടി ചേച്ചി. നെക്സ്റ്റ് ലാസ്റ്റ് നിമിഷം ആരാണ് വിളിക്കുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആ മഞ്ജു ചേച്ചി, എവിടെ പോയിരിക്കായിരുന്നു ഈ ലാസ്റ്റ് നിമിഷം? ഇത്രയും നേരം എവിടെ എടുക്കായിരുന്നു? അതുകൊണ്ടങ്ങ് വെക്കാം, പിന്നെ ലാസ്റ്റ് വിളിക്കാന്ന് വിചാരിച്ചു അല്ലേ. എന്താ വിശേഷം? ഇന്ന്
1: വിശേഷം ഒന്നുമില്ല, ഇന്നലെ അമൃത പറഞ്ഞിരുന്നു എന്തോ ചെടി വെക്കണം, എന്തെങ്കിലും വെക്കണം, അതൊന്ന് വിളിച്ചു പറയണമെന്ന്. ആരായാലും വിളിച്ചു പറഞ്ഞേക്കണമെന്ന്.
0: എന്നിട്ട് വെച്ചോ?
1: ഇന്നലെ വെച്ചില്ല, നമ്മുടെ ആലുകാശിന്റെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം മേടിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നാളെ വെച്ചില്ല.
0: ഓക്കെ, വെരി ഗുഡ് മഞ്ജു ചേച്ചി. അതെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവുന്നത്. അതെ, അപ്പൊ എന്തായാലും നമ്മൾ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എല്ലാരും നശിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളെല്ലാരും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പൊ നമ്മൾ അതും കൂടി ചെയ്യണ്ടേ, നടുകയും കൂടെ വേണ്ടേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല കാര്യം, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു അമ്മയ്ക്കും മഞ്ജു ചേച്ചിക്കും ഫാമിലി എല്ലാവർക്കും കേട്ടോ. ഓക്കെ ഓക്കെ ബൈ. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ ലേഖ ചേച്ചിയാണ്. സോങ് സൂപ്പർ, ഒരു പാട്ട് ഓർത്ത് നിന്നപ്പോൾ ആ പാട്ട് തന്നെ വരികയും ചെയ്തു. അതാണ് നമ്മൾ അങ്ങനെയാണ് മനസ്സ് വായിച്ചെടുക്കുമെന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ്. ഓക്കെ ലേഖ ചേച്ചി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ജീവൻ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമല്ലേ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതത്തെ നയിച്ചാൽ ലക്ഷ്യങ്ങൾ നേടാൻ സാധിച്ചെന്ന് വരില്ല, മറിച്ച് ജീവിത ലക്ഷ്യം മാത്രം ചിന്തിച്ച് ജീവിതത്തെ നയിക്കാൻ സാധിച്ചാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് മുന്നേറാൻ സാധിക്കും. നല്ലൊരു ദിവസം ആകട്ടെ ജീവൻ ചേട്ടനും, നല്ലൊരു ദിവസത്തിന്റെ ആശംസ. അനിലേട്ടൻ ചിരിച്ചുകൊണ്ട് ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങനെ ചിരിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ഇന്നത്തെ ദിവസം ആഘോഷിക്കുക. മഴയൊക്കെ ഉണ്ടാവും, മഴയൊക്കെ ആസ്വദിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: Agencies, Thiruvalla, Crompton Paints, Kirloskar, V-Guard Pump Setukal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials തുടങ്ങിയവ ഹോൾസെയിൽ ആയും റീറ്റെയിൽ ആയും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും മുൻഗണന. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ചുവപ്പ് മുന്നറിയിപ്പാണ്. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിലേറെ മഴ പെയ്യാം. 11 വരെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരാനാണ് സാധ്യത. ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഞായറാഴ്ച തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്നു. മറ്റ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ഇനി അറിയിപ്പിലേക്ക് പോകാം. തടിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ 24 10 മണിക്ക് അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446596457. കൊക്കാത്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫിസിക്കൽ സയൻസ് താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 8 തീയതി 11 മണിക്കാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447354866. കാലവർഷക്കെടുതി നേരിടാൻ തിരുവല്ല താലൂക്ക് ഓഫീസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങി. ഫോൺ നമ്പർ 0469-290-93-00. മറ്റൊരു നമ്പർ 0469-260-1303. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ. ഈ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയാണ് ഒക്ടോബറിൽ നടക്കുന്നത്. ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് നടത്തുന്നത് അവസാന വർഷ പരീക്ഷകൾക്കൊപ്പമാണ്. പ്ലസ് ടു പരീക്ഷയും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും ഒരുമിച്ച് എഴുതേണ്ടി വരുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ ഭാരമാണ്. മാനസിക സംഘർഷത്തിനും പ്ലസ് ടു വിജയശതമാനം കുറയാനും ഇത് കാരണമാകാറുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എബോള മുൻകരുതലിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണം. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. മഴക്കാലമെത്തിയതോടെ പമ്പ സന്നിധാനം റൂട്ടിലെ നീലിമല പാത ഇക്കുറിയും വഴുക്കൽ ഭീഷണിയിൽ. 2025 ജൂണിൽ മിഥുനമാസ തീർത്ഥാടനം നടക്കുമ്പോൾ ഒരാൾ വഴുതി വീണ് മരിച്ചിരുന്നു. തുടർന്ന് 5 ദിവസം നീലിമല പാത അടച്ചിട്ടു. തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാതയിലുള്ള കരിങ്കലിലെ മിനുസം മാറ്റി പരുക്കനാക്കാൻ തീരുമാനിച്ചു. ആദ്യം ഒരു സംഘം ഇതിനുള്ള പണി തുടങ്ങി. എന്നാൽ പിന്നീട് പണികൾ മറ്റൊരാളെ ഏൽപ്പിച്ചു. ഇതുവരെ കരിങ്കലിലെ മിനുസം പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പ്രവാചകന്മാരെ പറയൂ എന്ന് തുടങ്ങുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഗാനരംഗം 1.5 ആഴ്ച മുൻപ് കളറിൽ യൂട്യൂബിലെത്തിയിരുന്നു. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ഗാനരംഗമാണ് ഒരു കമ്പനി നിറം നൽകി ഇറക്കിയത്. പരമാവധി കൃത്യതയോടെ ആളുകൾക്കും സ്ഥലങ്ങൾക്കും യോജിക്കുന്ന രീതിയിലുള്ള നിറങ്ങൾ രംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതും. പഴയ ചിത്രങ്ങൾ പുതിയ നിറത്തിൽ ഒരുക്കാനാകും എന്നതിന്റെ വലിയ സാധ്യതയാണ് തെളിയുന്നത്. കുറച്ചു വർഷമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള ചിത്രങ്ങൾക്ക് നിറം നൽകാൻ പല കമ്പനികളും ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇതിന് വരുന്ന ഭീമമായ ചിലവാണ് പ്രധാന വെല്ലുവിളിയായത്. ഇപ്പോൾ AI സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവ ചെയ്യാൻ സാധിക്കും. പ്രവാചകന്മാരെ എന്ന ഗാനത്തിന്റെ കളറിംഗ് ജോലികൾ അമേരിക്കയിലാണ് ചെയ്തത്. ഏറെ സമയമെടുത്താണ് ഓരോ രംഗവും കളർ ചെയ്തതും. രാജ്യത്തെ പോളിയോ വിമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28 നടക്കും. 5 വയസ്സിൽ താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗണവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവയുൾപ്പെടെ ജനങ്ങൾക്ക് ഏറ്റവും സൌകര്യപ്രദമായ സ്ഥലങ്ങളിൽ മരുന്ന് വിതരണ ബൂത്തുകൾ ക്രമീകരിക്കും. യാത്രക്കിടയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകാൻ 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവമേളകളിലെ ബൂത്തുകൾ എന്നിവയുണ്ടാകും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് ബൂത്തുകൾ. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ, തീവണ്ടികളിലെ ടിക്കറ്റില്ലാ യാത്രയ്ക്ക് ഇനി കൂടുതൽ പിടിവീഴും. ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി പിഴ ചുമത്താൻ പരിശോധകർക്കും സ്ക്വാഡിനും റെയിൽവേ പുതിയ ടാർജറ്റ് നൽകി. ടിക്കറ്റില്ലാത്തവരിൽ നിന്ന് പിഴ ഈടാക്കി വരുമാനം കൂട്ടാനാണ് നിർദ്ദേശം. പിഴ കിലോമീറ്ററിനനുസരിച്ച് ഈടാക്കും. സീസൺ ടിക്കറ്റുകാർ സ്ലീപ്പർ കോച്ചിൽ കയറുന്നത് ഉൾപ്പെടെ ടിക്കറ്റില്ലാ യാത്രയുടെ പിഴയിൽപ്പെടും. അടുത്തത് സ്പോർട്സ് ന്യൂസ്. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിനെ ശനിയാഴ്ച പ്രഖ്യാപിക്കും. മറുനാടൻ മലയാളി താരം ശ്രേയസ് അയ്യർ ക്യാപ്റ്റനാകുമെന്നാണ് സൂചന. നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോമിലില്ലാത്തതിനാൽ ടീമിലും അവസരം ലഭിക്കില്ലെന്നാണ് അഭ്യൂഹം. ലോകകപ്പിൽ ആര് കിരീടം നേടുമെന്ന ചർച്ച ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. പ്രവചനങ്ങളും ഒട്ടേറെ. എന്നാൽ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചനത്തിൽ സ്പെയിനിനാണ് കിരീട സാധ്യത കൂടുതൽ. ബ്രിട്ടീഷ് സ്പോർട്സ് അനലിസ്റ്റിക്സ് കമ്പനിയായ ഒപ്റ്റയുടെ പ്രവചനം ഫുട്ബോൾ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫസ്റ്റ് 90.4 രാഗലയത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന. ഇന്ന് നമ്മൾ ഒന്നല്ല ഒന്നിലധികം രാഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് കാരണം, കഴിഞ്ഞ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഗങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് പല നമ്മൾ ഓർക്കാത്ത അല്ലെങ്കിൽ എപ്പോഴും കേൾക്കാത്ത ചില രാഗങ്ങൾ ഞങ്ങളുടെ സംഭാഷണത്തിൽ വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ഈ രാഗങ്ങളൊന്നും അധികം നമ്മളുടെ ചലച്ചിത്ര സംഗീത ലോകത്ത് ഉപയോഗിക്കാത്തത്, എന്തായിരിക്കും കാരണം എന്നൊക്കെ ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തായാലും ഇന്ന് അല്ലെങ്കിൽ ഇനി വരുന്ന ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ നമുക്ക് ഇത്തരം കുറച്ച് രാഗങ്ങളെ കുറിച്ച് സംസാരിക്കണം. അധികം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത, എന്നാൽ ഉപയോഗിച്ചപ്പോഴൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ ക്ലാസിക് ഹിറ്റ്സ് എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കുന്ന ചില ഗാനങ്ങളാണ്. വളരെ മനോഹരങ്ങളായിട്ടുള്ള, വളരെ പ്രത്യേകതകൾ നിറഞ്ഞ രാഗങ്ങളും കൂടിയാണ് ഈ രാഗങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങൾ എടുത്തു വെച്ച ആ ഒരു ഗ്രൂപ്പിലെ രണ്ട് രാഗങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. പരി

ഈ ഗാനം കേട്ടിട്ടുണ്ടോ? ഒരു പക്ഷെ പലപ്പോഴും രാവിലെയൊക്കെ നമ്മൾ ഉണർന്നിട്ടുള്ളത് ഈ ഒരു ഗാനം കേട്ടിട്ടായിരിക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ ആറിനക്കരയിൽ, എൻ്റെ വീട് ആറിൻ്റെ തീരത്താണ്, അപ്പൊ പുഴയ്ക്ക് അക്കരെ രാവിലെ ഒരു ഉപദേശി ഉണ്ടായിരുന്നു നമ്മളുടെ പുഴയുടെ അക്കരെ. അദ്ദേഹം എന്നും രാവിലെ ഇസ്രയേലിൻ നാഥനായി എന്ന ഗാനവും ഈ ഗാനവും രാവിലെ 5 മണിയാകുമ്പോൾ വയ്ക്കും. എന്നിട്ട് അദ്ദേഹം കുറെ ഉപദേശങ്ങളൊക്കെ മൈക്കിലൂടെ പറയുന്നത് ഈ രാവിലെ 5 മണിക്ക് പഠിക്കാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ കേൾക്കുമായിരുന്നു. അപ്പൊ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് തരുന്ന ഒരു ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഫാദർ ആബേലാണ്, യശശരീരനായ ഫാദർ ആബേൽ എന്ന് പറയണം. കലാഭവൻ എന്ന മികച്ച കലാലയം നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച ഫാദർ ആബേലാണ് ഈ ഗാനത്തിന്റെയും സൃഷ്ടാവ് അല്ലെങ്കിൽ രചയിതാവ് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ഈ ഗാനം കേട്ടതിന് ശേഷം ഞാൻ ഈ ഗാനത്തിന്റെ രാഗത്തെ പറ്റിയും ആ രാഗത്തിന്റെ വിശേഷങ്ങളെ പറ്റിയും ഒക്കെ പറയാം.

വേണം എന്നാണ് ഈ രാഗത്തിന്റെ പേര്. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു രാഗമാണ്, വളരെ പുരാതനമായ രാഗമാണ്. നമ്മളിൽ എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു രാഗമാണ് മായാമാളവ ഗൗളരാഗം. സംഗീതം പഠിക്കുന്ന എല്ലാവരും ആദ്യം പാഠങ്ങൾ തുടങ്ങുന്നത് തന്നെ മായാമാളവ ഗൗളയിലാണ്. അതൊരു മേളകർത്താരാഗമാണ്. ഇതൊക്കെ നമുക്കറിയാം. മായാമാളവ ഗൗളരാഗത്തിന് തൊട്ടു മുൻപ് വരുന്ന മേളകർത്താരാഗമാണ് ബഹുളാഭരണം, 14-ാമത്തെ മേളകർത്താരാഗം. ശരിക്കും ഈ രാഗം മായാമാളവ ഗൗളരാഗവുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു രാഗം എന്ന് വേണമെങ്കിലും പറയാം. അതിന്റെ ലക്ഷണം നോക്കുമ്പോൾ, അതായത് മായാമാളവ ഗൗളയില് ഉപയോഗിച്ചിരിക്കുന്ന സ്വരങ്ങളും മകുളാഭരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗത്തിലുള്ള സ്വരങ്ങളും തമ്മിൽ നോക്കുമ്പോൾ, ഇതിന്റെ ആരോഹണത്തിൽ പ്രത്യേകിച്ചും മായാമാളവ ഗൗളയില് കാകളി നിഷാദമാണ് ഉപയോഗിക്കുന്നത്, അതായത് നീ ത്രീ എന്ന് നമ്മൾ പറയും. മകുളാഭരണത്തില് കൈശിക്ക് നിഷാദം നീ ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഒരു ചെറിയ വ്യത്യാസം. അതേപോലെ തന്നെ ഈ രാഗം, ഈ മേളചക്ര രാഗ പട്ടിക എന്ന് പറയുന്ന ആ പട്ടികയില് ഓരോ സെറ്റ് ഓഫ് രാഗങ്ങൾക്കും ഓരോ സ്ഥലം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ അഗ്നി ചക്രത്തിലാണ്, ഏത് ചക്രത്തിലാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അഗ്നി ചക്രത്തിലാണ് ഈ രാഗത്തിന്റെ സ്ഥാനം. അതിന്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് അഗ്നി ചക്രത്തിൽ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല പല ചക്രങ്ങളിലായിട്ട് ഈ രാഗങ്ങളെ തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, അതിന്റെ കാരണം ഈ രാഗങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി, നമ്മളിൽ ഉണ്ടാക്കുന്ന മൂഡ്, അതൊക്കെ വെച്ചിട്ടാണ്, ആ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ ഓരോ ചക്രങ്ങളിലായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ബഹുളാഭരണം അഗ്നിചക്രത്തിൽ ആയതിന് കാരണം ഈ രാഗം ഭക്തി, അതേപോലെ ഭയങ്കരമായ ഒരു ആത്മ സങ്കടം എന്ന് നമ്മൾ പറയും. പക്ഷെ അത് നമ്മളുടെ ഈ ഇഹലോകത്തിലുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ എന്താണ് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷമമോ സങ്കടമോ അല്ല. പക്ഷെ ഈശ്വരന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിലെ ഉള്ള ഒരു സങ്കടമില്ലേ, നമ്മൾ പറയാറില്ലേ, നമ്മൾ ഭഗവാന് വേണ്ടി കേഴുന്നു, അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ വേണ്ടി കേഴുന്നു എന്ന് പറയുന്ന ആ അങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു ഇമോഷൻ നമുക്ക് തരുന്ന ഒരു രാഗമാണ് ബഹുളാഭരണം. അതുകൊണ്ടാണ് ഈ രാഗത്തിനെ ഈ അഗ്നിചക്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.

ഇതാണ് മകുളാഭരണം രാഗത്തിന്റെ ആരോഹണ അവരോഹണ ക്രമം. മകുളാഭരണം ഒരു സമ്പൂർണ്ണ രാഗം കൂടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മയമളവകളുള്ള രാഗത്തിലെ നിഷാദ് മാത്രമാണ് ഈ രാഗത്തിൽ ആരോഹണ ക്രമത്തിലൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വകുളാഭരണം രാഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ രാഗത്തിന്റെ ഈ രാഗം മായാമാളവ ഗൗള പോലെ തന്നെ അതിന്റെ ഈ ചില രാഗങ്ങൾ നമ്മൾ മായാമാളവ ഗൗളയെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. മായാമാളവ ഗൗള ഒരു മേളകടത്ത രാഗമാണെങ്കിലും അതിന്റെ ജന്യ രാഗങ്ങളാണ് അതിനേക്കാൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വകുളാഭരണത്തിന്റെ കാര്യവും. മായാമാളവ ഗൗള പോലെ തന്നെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ആലാപനത്തിനും ഒക്കെ ഇടം നൽകുന്ന വളരെ ബൃഹത്തായ ഒരു രാഗമാണെങ്കിൽ കൂടിയും അതിന്റെ ജന്യരാഗമായ വസന്ത ഭൈരവിയാണ് ശരിക്കും വകുളാഭരണത്തിനെക്കാട്ടിലും പോപ്പുലർ. ആ വസന്ത ഭൈരവിയാണ് കൂടുതലായിട്ടും കോൺസേർട്സിലൊക്കെ കച്ചേരികളിലൊക്കെ ഉപയോഗിച്ചും കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ രാഗത്തിലുള്ള കീർത്തനങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ലതാനും മഹാരാജാസ്വാതി തിരുനാളും ഉത്തുക്കാട് വെങ്കടകവി ത്യാഗരാജസ്വാമികൾ മൈസൂർ വാസുദേവാചാർ ഡോക്ടർ ബാലമുരളീകൃഷ്ണ ഇവരെല്ലാം ധാരാളം കൃതികൾ ഈ രാഗത്തിൽ രചിച്ചിട്ടുണ്ട്, ഈ രാഗത്തിൽ പോപ്പുലർ ആക്കിയിട്ടുമുണ്ട്. പക്ഷേ എന്നാലും ഏതാണ്ട് കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടിനിടയിലാണ് ഈ രാഗം അല്പമെങ്കിലും ഒന്ന് ബാക്ക് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒന്ന് പുറകോട്ടേക്ക് ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം എന്ന് രാഗത്തിന് തന്നെ തോന്നിയിട്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒന്നും പുറകോട്ട് പോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു രാഗമാണ് വകുളാഭരണം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭക്തിയും അല്ലെങ്കിൽ ഒരു നമ്മളിൽ ഒരു വേദനയും ഒക്കെ ഉളവാക്കാൻ സാധിക്കുന്ന ഒരു രാഗം എനിക്ക് തോന്നുന്നു. അതിന് കാരണം നമ്മളുടെ മഹാരഥന്മാരായിട്ടുള്ള സംഗീതജ്ഞരെല്ലാവരും തന്നെ ഒരു സന്യാസ ജീവിതം പോലെയുള്ള ജീവിതം നയിച്ചവരായിരുന്നു. അപ്പോൾ എല്ലാ പാട്ടുകളിലും നമ്മളുടെ ക്ലാസിക്കൽ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു പ്രത്യേകത ഭക്തിയാണ് അവിടെ മുഖ്യമായിട്ടുള്ള വിഷയം. അപ്പോൾ ഭക്തിയിൽ ഊന്നിയാണ് എല്ലാ പാട്ടുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഭക്തിക്ക് എപ്പോഴും നമ്മളുടെ സംഗീതത്തിൽ മുൻതൂക്കം ഉള്ളത്. ഇനി വകുളാഭരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്, വകുളാഭരണം ഒരു മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ ഒരു പേർഷ്യൻ മ്യൂസിക്കിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള സിന്ധു ഭൈരവി പോലെയുള്ള അല്ലെങ്കിൽ ചക്രവാകം പോലെയുള്ള ചില രാഗങ്ങൾ വന്ന റൂട്ടിലൂടെ തന്നെയാണ് വകുളാഭരണവും എത്തിയിരിക്കുന്നത്. മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ പേർഷ്യൻ അറബിക് മ്യൂസിക്കിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേണമെങ്കിൽ വകുളാഭരണം എന്ന് പറയാം. ഞാനൊരു ചെറിയ പീസ് ഓഫ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് മെഡിറ്ററേനിയൻ മ്യൂസിക് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു വകുളാഭരണത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന്. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തിരുവല്ല ആദ്യമായി

മകുളാഭരണത്തിന്റെ പഴയ പേര്, അതായത് നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെങ്കിടമഖി, ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, വെങ്കിടമഖി ആണ് ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം സംഗീതത്തെ പറ്റി പ്രത്യേകിച്ചും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മകുളാഭരണത്തിന് കൊടുത്തിരുന്ന പേര് എന്ന് പറയുന്നത് വാടി വാസന്ത ഭൈരവി എന്നല്ലെങ്കിൽ വാട്ടി വസന്ത ഭൈരവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. വാടി വാസന്ത ഭൈരവി എന്ന ഒരു പേരാണ് അതിൽ കൊടുത്തിരുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ആരോഹണം നേരെ ഉള്ള പാറ്റേണും, അതായത് സരിഗമപദ നീസ എന്ന പാറ്റേണും, അവരോഹണത്തില് അങ്ങനെയാണ് ഒരു പാറ്റേൺ കൊടുത്ത് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പോ പലരും അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോ ആരോഹണ അവരോഹണ ക്രമം നേരെ, അതായത് ഈ സിഗ്സാഗ് പാറ്റേണിലല്ല, വളരെ സിമെട്രിക്കൽ ആയിട്ടുള്ള പാറ്റേണിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മകുളാഭരണത്തിന് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു മെഡിറ്ററേനിയൻ രാഗം അല്ലെങ്കിൽ ആ മെഡിറ്ററേനിയൻ ഉത്ഭവം ആണ് എന്ന്. വെസ്റ്റേൺ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ സ്പാനിഷ് ഫ്രിജിയൻ സ്കെയിലാണ് ഇതിന്, ഫ്രിഗിഷ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്കെയിലാണ് മകുളാഭരണത്തിന് കൊടുത്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറയുന്നത്, ഈ സ്പാനിഷ് ഫ്രിജിയൻ സ്കെയില് നമ്മൾ കീബോർഡിൽ വായിച്ച് കറക്റ്റ് ആയിട്ട് വകുളാഭരണം കിട്ടും. സാധാരണ നമ്മളുടെ പല രാഗങ്ങളും വായിക്കുമ്പോൾ അത്ര കറക്റ്റ് ആയിട്ട് അത്ര നന്നായിട്ട് അറിയാവുന്നവർക്കാണ് ചിലപ്പോൾ പറയാൻ പറ്റുക ഇത് ഇന്ന രാഗം. ചില രാഗങ്ങൾ നമുക്ക് പറ്റും, എന്നാലും മിക്കവാറും രാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ രാഗങ്ങളിലുള്ള ഗമകങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും വളരെ രസമാണ് കീബോർഡില്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കീബോർഡും ഗിറ്റാറും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ കൃതികൾ, അതായത് മഹാരാജ സ്വാതി തിരുനാളിന്റെ സാധുതദ എന്ന ഒരു കൃതിയുണ്ട്, വളരെ രസമാണ് അത് കേൾക്കാൻ. വകുളാഭരണം ഭയങ്കര ടിപ്പിക്കൽ വകുളാഭരണം, നല്ല രസമാണ്. ആ കൃതിയൊക്കെ ഒരു വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ നല്ല രസമായിരിക്കും അതൊക്കെ കേൾക്കാൻ. എന്തായാലും ഹിന്ദുസ്ഥാനി മ്യൂസിക്കില് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തില് നമ്മൾ വകുളാഭരണത്തിന് ബസന്ത് മുഖാരി എന്ന് പറയുന്ന ഒരു രാഗവുമായിട്ടാണ് ചേർത്ത് വയ്ക്കാൻ സാധിക്കുക. ഈ സാധുതത അല്ലാതെ നമ്മളുടെ കോമ്പോസിഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൗരീനാഥം എന്ന ഊത്തക്കാട് വെങ്കടകവിയുടെ ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു കൃതി കാണാം. പരിപാഹിമാം സിദ്ധി വിനായക എന്ന മൈസൂർ മഹാരാജ ജയചാമ രാജേന്ദ്ര വൊടിയാർ അദ്ദേഹത്തിന്റെ ഒരു കൃതി കാണാൻ സാധിക്കും. രാമ നമാമി എന്ന മൈസൂർ വാസുദേവാചാര്യരുടെ ഒരു കൃതി കാണാൻ സാധിക്കും. യേ രാമുനി നമ്മിതിനോ എന്ന ഒരു ത്യാഗരാജസ്വാമികളുടെ കൃതി കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഈ സാധുതത എന്ന മഹാരാജ സ്വാതി തിരുനാളിന്റെ കോമ്പോസിഷൻ, അത് ആ കോമ്പോസിഷന് ഈ ഒരു മകുളാഭരണത്തിൽ ആ കൃതിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗുരുനാഥനായിട്ടുള്ള പ്രിൻസ് രാമവർമ്മയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

വകുളാഭരണം ഒരു മെഡിറ്ററേനിയൻ രാഗമാണെന്ന് പറഞ്ഞു. ഈ രാഗത്തിന്റെ ജന്യരാഗങ്ങളാണ് ഈ രാഗത്തിനേക്കാൾ പോപ്പുലർ എന്നും ഞാൻ പറഞ്ഞു. വളരെ ഹോണ്ടിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു രാഗമാണ് ആഹിരി. ആഹിരി എന്ന രാഗം വകുളാഭരണത്തിന്റെ ജന്യരാഗമാണ്. ആ രാഗത്തിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ മണിചിത്ര താഴെ എന്ന ചിത്രത്തിലെ പഴന്തമിഴ് പാട്ടിഴയും എന്ന ഗാനം ഈ ആഹിരി എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ രാഗത്തിനും ഉണ്ടൊരു പ്രത്യേകത. ആഹിരി പഠിക്കുകയോ പാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ രാഗം പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്താഴപ്പട്ടിണി കിടക്കും എന്നൊക്കെ പറയാറുണ്ട്. എന്തുമാത്രം ശരിയാണ് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് തമിഴിൽ കുറേയധികം ഗാനങ്ങൾ ഞാൻ വകുളാഭരണത്തിൽ കണ്ടു. അപ്പോ തമിഴിലെ പുതുമൈ പെണ്ണ് എന്ന ചിത്രത്തില് ഓ ഒരു തെൻട്രൽ പുകലായി എന്ന ഒരു ഗാനം മലേഷ്യ വാസുദേവനാണ് അതിലെ ഗാനം പാടിയിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാറ് തന്നെയാണ്. ആ ഗാനം നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ആ ഗാനം കേൾക്കുമ്പോൾ, കുറച്ച് പഴയതാണെങ്കിലും ആ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഈ ആ ഒരു മെഡിറ്ററേനിയൻ സ്റ്റൈല് ആ രാഗത്തിൻ്റെത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് എന്തായാലും ആ ഗാനം ഒന്ന് കേട്ടു നോക്കാം.

വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു രാഗം അല്ലേ ബകുളാഭരണം എന്ന രാഗം. വളരെ മനോഹരമായ, നമ്മളെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രാഗം. ഈ ഞാൻ പറഞ്ഞ ഈ സ്പാനിഷ് ഫ്രിജിയൻ സ്കെയിലില് അവർ പറയുന്നത് ഈ രാഗം നമ്മളെ ധാരാളമായിട്ട് ഇമാജിൻ ചെയ്യാൻ, അതായത് നമ്മളുടെ ഇമാജിനേഷന്റെ കെട്ട് അഴിച്ചുവിടുന്ന ഒരു രാഗം ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കെയിലായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പലപ്പോഴും കണ്ണടച്ചിരുന്ന് ഈ ഒരു സ്കെയില് കേൾക്കുമ്പോൾ അവർ പറയാറുള്ളത്, അവർ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് ഈ രാഗം കേൾപ്പിച്ചിട്ട്, അല്ലെങ്കിൽ രാഗമല്ല അവരുടെ ആ ഒരു സ്കെയില് കേൾപ്പിക്കുമ്പോൾ അവർ ഈ ഓഡിയൻസിനോട് എന്തെങ്കിലും വരയ്ക്കാൻ പറയും. അപ്പം യൂഷ്വലി കിട്ടുന്നത് ഒന്നുകിൽ വെള്ളത്തിനടിയിൽ നീന്തുന്നതായിട്ടോ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ സ്പോട്ട് പോലെയോ, അങ്ങനെ വളരെ ആഘോഷങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രാഗം, ഒരു സ്കെയിലായിട്ടൊക്കെയാണ് അതിനെ അവർ ചിത്രീകരിക്കാറുള്ളത്. എന്ത് തന്നെയായാലും ബകുളാഭരണം വളരെ മനോഹരമായ ഒരു രാഗമാണ് അല്ലേ. നമുക്കിനി ബകുളാഭരണം പോലെ തന്നെ മനോഹരമായ മറ്റൊരു രാഗത്തെ പരിചയപ്പെടാം. ഇനി രാഗത്തെ പറ്റി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് കാവേരി എന്ന ഒരു പഴയ ചിത്രത്തിലെ ജന്മങ്ങൾ വരം തരും എന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. ഒരു പക്ഷേ ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഒന്ന് കേട്ടതുപോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടായേക്കാം. ബാലമുരളി സാറും ഈശ്വരി പണിക്കർ എന്ന ഒരു സംഗീതജ്ഞയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം, എന്നിട്ട് ഈ രാഗത്തെ പറ്റിയുള്ള ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം.

കുന്തള വരാളി എന്നാണ് ഈ രാഗത്തിന്റെ പേര്. വളരെ മനോഹരമായ, വളരെ പ്രത്യേകതകളുള്ള ഒരു രാഗമാണ് കുന്തള വരാളി. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എനർജി, അതായത് പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു വീര്യം നമുക്ക് തരാൻ സാധിക്കുന്ന ഒരു രാഗമാണ് കുന്തള വരാളി. കുന്തള വരാളിയിലും അധികം സിനിമാ ഗാനങ്ങൾ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും നമുക്ക് കിട്ടിയിട്ടുള്ള ഗാനങ്ങളൊക്കെ വളരെ മികച്ച ഗാനങ്ങൾ തന്നെയാണ്. കുന്തള വരാളിയിലെ വളരെ പ്രശസ്തമായ ഒരു കൃതി എന്ന് പറയാൻ സാധിക്കുന്നത് മഹാരാജ സ്വാതി തിരുനാളിന്റെ ഭോഗീന്ദ്ര ശായനം എന്ന കൃതിയാണ്.

ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു മുറൈ വന്ന് പാർത്തായാ ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം എന്ന് പറയുന്നത് കുന്തളവരാളിയാണ്. നമുക്ക് ഭോഗീന്ദ്ര ശൈനം എന്ന കൃതി ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

എത്ര മനോഹരമായിട്ടാണ് ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? എത്ര മനോഹരമായ കൃതിയുമാണ് ഭോഗീന്ദ്ര ശയനം എന്ന കൃതി. വളരെ മനോഹരമാണ്, പാടാൻ ഭയങ്കര സുഖമുള്ള ഒരു കൃതിയാണ്, ഭയങ്കര രസമാണ് നമുക്ക് കുന്തളവരാളി രാഗം പാടാൻ. ഹരി കാമ്പോജി എന്ന രാഗത്തിന്റെ ജന്മി രാഗമാണ് കുന്തളവരാളി രാഗം. നമുക്ക് കുന്തളവരാളി രാഗത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും തുടരാം. മറ്റൊരു ഇതേപോലെ തന്നെയുള്ള ഒരു റെയർ രാഗം, അല്ലെങ്കിൽ അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു രാഗവും കുന്തളവരാളിയും ചേർന്ന് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കേൾക്കണം. ഈ ആഴ്ച നമ്മളുടെ രാഗലയം നമ്മൾ അവസാനിപ്പിക്കുന്നത് കുന്തളവരാളി രാഗത്തിലുള്ള ഒരു തില്ലാനയോടുകൂടിയാകട്ടെ. അപ്പോ ഈ ആഴ്ചത്തെ രാഗലയം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഞാൻ വീണ്ടും എത്തുന്നതാണ് ഇതേപോലെയുള്ള മറ്റൊരു മനോഹരവുമായ രാഗവും അല്ലെങ്കിൽ രാഗങ്ങളും ആയിട്ട്. അതുവരെ യു സ്റ്റേ ട്യൂൺ ടു റേഡിയോ മാക്ഫെസ്റ്റ് 90.4. ദിസ് ഈസ് ദേവി ശോഭന സൈനിങ് ഓഫ്.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫസ് 90.4. ടൈം സെറ്റ്
1: 9 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
4: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
5: ഓം ശാന്തി. നമ്മൾ ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോൾ, കർമ്മം പവിത്രമാകുമ്പോൾ അത് നമ്മെ ശക്തിശാലിയാക്കി മാറ്റുന്നു. എന്നാൽ കർമ്മരഹസ്യം അറിയാത്തതുകൊണ്ട് ശക്തികൾ പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്താലും അത് നമ്മെ അഗാധമായി സ്വാധീനിക്കുന്നുണ്ട്. സന്തോഷം നൽകുന്ന വ്യക്തിക്ക് സന്തോഷം തിരിച്ചു ലഭിക്കും. വിതച്ചത് കൊയ്യും എന്ന് പറയാറില്ലേ. പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. കർമ്മഫലം കൈപ്പേറിയതാകുമ്പോൾ നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവരാണ് എൻ്റെ തിക്ത അനുഭവത്തിന് കാരണക്കാർ എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ നാം കർമ്മത്തിന്റെ നിയമം പകുതി മാത്രം മനസ്സിലാക്കുകയും പിന്നെ വിധിയെ പഴിചാരുന്നു. നമുക്ക് സംഭവിക്കുന്ന എല്ലാം നമ്മുടെ പഴയ കർമ്മങ്ങളുടെ ഫലമാണെന്നും അതിലിനി നമുക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നും നിരാശയോടെ പറയുന്ന ചിലരുണ്ട്. കർമ്മ നിയമങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ ഈ നിരാശ വരില്ല. ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടെ ഞാൻ ഈശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണമാണ് എന്ന ബോധത്തോടെ ചെയ്യണം. അതായത് സമർപ്പണ ഭാവത്തോടെ കർമ്മം ചെയ്യുക. കർമ്മം ഈശ്വരന് സമർപ്പിച്ചാൽ നമ്മുടെ കഴിവിന്റെ പരമാവധി ഭംഗിയോടെ അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഭഗവത്ഗീത പറയുന്നത്, ആസക്തിയില്ലാതെ അർപ്പണബോധത്തോടെ കർമ്മം ചെയ്താൽ ആ കർമ്മം നമ്മെ ബന്ധിക്കില്ല എന്നാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടാതെ കർമ്മം ശ്രദ്ധയോടെ ചെയ്താൽ നല്ല ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഓരോ കർമ്മവും ശ്രദ്ധയോടെ ചെയ്താൽ ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഒരു ജോലി നല്ലതുപോലെ ചെയ്തു തീർത്താൽ നമുക്ക് പൂർണ്ണ സംതൃപ്തിയും മനഃശാന്തിയും ലഭിക്കുന്നു. മനസ്സിനെ നിയന്ത്രിച്ചാലേ കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിലൊതിക്കുന്ന ഓരോ സങ്കല്പവും കർമ്മത്തിൻ്റെ ബീജമാണ്. അതുകൊണ്ട് നാം ഏത് ബോധത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നത് സുപ്രധാനമായ ഒരു ഘടകമാണ്. ശരീരബോധത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമെന്ന് പറയാൻ സാധിക്കില്ല. അവിടെ സ്വാർത്ഥത വരും. നാം ആത്മബോധത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ ഗുണോന്മുഖവും സന്തോഷദായകവും സമർത്ഥവുമായിരിക്കും. കൂടാതെ ശരീരം കൊണ്ട് കഠിനമായി അധ്വാനിക്കുമ്പോഴും മനസ്സ് സമാധാനപൂർണമായിരിക്കും. ഭാരമില്ലാത്ത അവസ്ഥയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
4: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസ്

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ബ്രേക്ക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. ലാക് എ പ്ലസ്, യു ജി സി ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ ബി കോം, ബി സി എ, ബി എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ ബി എസ് സി സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 10 o'clock.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പൂ.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അതിശയിപ്പിക്കുന്ന വാർത്തകൾ എന്നും നമുക്ക് കൗതുകം ഉണർത്തുന്നവയാണല്ലേ. അതുപോലെയുള്ള കൗതുക വാർത്തകൾ ഈ ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡിലേക്ക് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ ദീപ. പുരാവസ്തു ഗവേഷകർക്ക് ഇന്നും പിടികൊടുക്കാതെ അവശേഷിക്കുന്ന പലതും നമ്മുടെ ലോകത്തുണ്ട്. അതിലൊന്നാണ് കോസ്റ്ററിക്കയിലെ ശിലാഗോളങ്ങൾ. ഇതിനെ സ്റ്റോൺ സ്ഫിയറുകൾ എന്നും പറയും. ഈ പറഞ്ഞ കോസ്റ്ററിക്കയുടെ പല ഭാഗങ്ങളിലായി കരിങ്കല്ല് പോലുള്ള ശിലകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഏകദേശം 300 ശിലാഗോളങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. വളരെ കൃത്യതയോടെ ഒരു ബോളിന് സമാനമായ ഇവ AD 600 നും 1519 നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടവയാണെന്ന് കരുതുന്നു.

0: ஏஜென்சிஸ் திருவண்ணா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருன திருவள்ளையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவள்ள. ஆரோக்கிய பரிசரணத்தின் 65 வருஷங்கள் பூர்த்தியாக்கிய புஷ்பகிரி மெடிக்கல் காலேஜ் திருவல்ல அவதரிப்பிக்கிற தன்யம் பிரிவிலேஜ் கார்டு சொந்தமாக்கி 48 மணிக்கூர் ஜெனரல் வார்டில் அட்மிட் ஆய ஜெனரல் மெடிசன், ஜெனரல் சர்ஜரி, ஓபிஜி, இஎன்டி, ஆர்த்தோபெடிக்ஸ், டெர்மட்டாலஜி, சைக்கேட்ரி, பீடியாட்ரிக்ஸ் என் சர்ஜரி ஆவசியமில்லாத சிகிச்சைக்கு பிரதிதினம் 750 ரூபாயும் பாக்கேஜில் உள்படாத சர்ஜரிகளுக்கு பிரதிதினம் 2000 ரூபாயும் லபிக்கோ. இப்போ கருதல் ஸ்பர்ஷம் 25,000 பேரிலேக்கு. புஷ்பகிரி மெடிக்கல் காலேஜ் திருவல்ல.
1: இன்று ஞான் திருவல்லிலேக்கு போகையான. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
0: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്. കോസ്റ്റ്രിക്കയിലെ ഗോളങ്ങൾ ഇങ്ങനെ നമ്മളെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഗോളങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? 1930s വാഴ കൃഷിക്കായി എത്തിയ ഒരു കമ്പനി ഉണ്ടായിരുന്നു, യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി. അവര് ഈ കൃഷിക്കൊക്കെ ആയിട്ട് വനപ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിനിടെയാണ് ഈ ഗോളങ്ങൾ കണ്ടെത്തിയത്. കോസ്ട്രിക്കയില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡ്വിക്കിസ് വംശജർ നിർമ്മിച്ചതാണ് ഈ ശിലാഗോളങ്ങൾ എന്നാണ് കരുതുന്നത്. പക്ഷെ അതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ ഗണിതശാസ്ത്രത്തിന്റെ സാധ്യതകൾ മാത്രം ഉപയോഗപ്പെടുത്തിയുള്ള ഇവയുടെ നിർമ്മാണം എങ്ങനെ നടത്തി എന്നുള്ളതാണ്.

0: ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്. കോസ്റ്റ്രിക്കയിലെ ഗോളങ്ങളുടെ നിർമ്മാണ രീതി അത് നമ്മളെ ഞെട്ടിപ്പിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതെന്താന്ന് വെച്ചാല് അതിന്റെ ആ ഒരു രീതി, മിനുസമായ പ്രതലങ്ങളോടുകൂടി 10 മുതൽ 250 സെന്റിമീറ്റർ വരെ വ്യാസവും 15 ടൺ വരെ ഭാരവും ഉള്ളവയാണ് ഈ ശിലാഗോളങ്ങള്. ഗോളങ്ങള് കണ്ടെത്തിയതിനൊപ്പം തന്നെ മറ്റൊന്നും കൂടെയുണ്ട്, ഡുക്കിസ് സംസ്കാരത്തിന്റെ ചില ശേഷിപ്പുകൾ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, അതിസമർത്ഥരായ ശില്പികളായിരുന്നു ഡുക്കിസ് വംശജർ എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ ഹാ, അതിന്നും അജ്ഞാതമായി തന്നെ കിടക്കുന്നു. ഇനിയിപ്പോ വേണമെങ്കിൽ ഒരുത്തരം പറയാനാണെങ്കിൽ, ഇതിപ്പോ ഒന്നുകിൽ ഈ ഗോളങ്ങൾ ഡുക്കിസ് വംശജരുടെയോ അല്ലെങ്കിൽ അവരുടെ മതാചാരത്തിന്റെയോ പ്രതീകങ്ങളായിരിക്കാം. പിന്നെ വേറൊരു വിശ്വാസം കൂടെയുണ്ട്, ഈ കോസ്ട്രിക്കയില് ഇടിമിന്നലിന്റെ ദേവനുണ്ടല്ലോ, അതായത് ഇടിമിന്നലിന്റെ ദേവനായ താറ. താറയുടെ പീരങ്കി ഉണ്ടകളാണ് ഇവയെന്ന് വിശ്വാസം. കൂടാതെ മൺമറഞ്ഞ നിഗൂഢ നഗരമായ അറ്റ്ലാന്റിസിന്റെ അവശിഷ്ടങ്ങളാണെന്നും കേൾക്കുന്നുണ്ട്. ഓരോ ഐതിഹ്യങ്ങളും ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, അത്ഭുത വാർത്തകൾ അണ്ടർവേൾഡ് വീണ്ടും കടല് പോലെ കിടക്കുമല്ലേ. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും നമുക്ക് അത്ഭുത വാർത്തകളുമായിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: மேக்பாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
1: Radio Macfast 90.4 Time Sync
2: 12 o'clock.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തി, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് അരുണിമ സിൻഹയെ കുറിച്ചാണ്. അരുണിമ സിൻഹ ആരാണെന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത്. 2011 വർഷത്തേക്ക് നമ്മൾ പോവേണ്ടി വരും. ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു 23-കാരി ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറുന്നു. എന്നാൽ യാത്രക്കിടെയുണ്ടായ അപ്രതീക്ഷിതമായ ഒരു ദുരന്തം അവളുടെ ജീവിതം മാറ്റിമറിച്ചു. എന്നാൽ വിധി അവളെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. 4 മാസത്തോളം ആശുപത്രി കിടക്കയിൽ ശരീരം തളർത്താൻ ശ്രമിച്ചെങ്കിലും ആത്മവിശ്വാസം കണ്ട് ഉയർത്തെഴുന്നേൽക്കാനായിരുന്നു ആ പെൺകുട്ടിയുടെ തീരുമാനം. അങ്ങനെ അപകടം സംഭവിച്ച് മാസങ്ങൾക്കകം അവൾ ലക്ഷ്യത്തിലേക്ക് കൃത്രിമ കാലുമായി നടക്കാൻ ആരംഭിച്ചു. ഇന്ന് ലോകത്തിന്റെ നിറകയിൽ തൊട്ടാണ് ആ പെൺകുട്ടിയുടെ, അരുണിമ സിൻഹ എന്ന പെൺകുട്ടിയുടെ യാത്ര. ഇതാണ് അരുണിമ സിൻഹയെ കുറിച്ച് ചുരുക്കി പറയാനാണെങ്കിൽ പറയാനുള്ളത്. ഇനി നമ്മള് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാണ്. ഉത്തർപ്രദേശ് ലക്നൌവിലെ അംബേദ്കർ നഗറിൽ 1988 ജൂലൈ 20 അരുണിമ സിൻഹ ജനിച്ചത്. ആർമിയിൽ എഞ്ചിനീയർ ആയിരുന്നു അച്ഛൻ. അരുണിമയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കുകയും ചെയ്തു. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് സൂപ്പർവൈസറാണ് അമ്മ ഗ്യാൻബാല. മൂത്ത സഹോദരി ലക്ഷ്മി സിൻഹയും ഇളയ സഹോദരൻ രാഹുൽ സിൻഹയും അടങ്ങിയതാണ് അരുണിമയുടെ ഫാമിലി. കുടുംബത്തിലെ എല്ലാവരും സ്പോർട്സിൽ ഒരുപോലെ താല്പര്യമുള്ളവരായിരുന്നു. അതുപോലെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അരുണിമയും സ്പോർട്സ് താരമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ സൈക്ലിംഗ് ചെയ്യും. അതുപോലെ തന്നെ സ്കൂളിൽ ഫുട്ബോൾ ടീമിലെ ഇടം നേടി. കോളേജിലെത്തിയപ്പോൾ വോളിബോൾ ടീമിലുമായി. അവിടെ നിന്ന് ദേശീയ വോളിബോൾ താരമായി മാറുകയും ചെയ്തു. പിന്നീട് വളരെ കാലം ജോലി അന്വേഷിച്ച് നടന്നു. ബിരുദാനന്തര ബിരുദത്തിന് ശേഷം നിയമം പഠിച്ചു. ഒരു ഉറച്ച കരിയർ, അത് കെട്ടിപ്പടുക്കണം എന്നുള്ളതായിരുന്നു അരുണിമയുടെ ആഗ്രഹം. അങ്ങനെ അടുത്ത ബന്ധുവിന്റെ നിർദ്ദേശത്തോടെ പാരാമിലിട്ടറി ഫോഴ്സിൽ ജോലി ചെയ്യണമെന്ന ആഗ്രഹവും മനസ്സിൽ വന്നു. കൃത്യമായ വരുമാനം ലഭിക്കുന്ന ജോലിക്കൊപ്പം സ്പോർട്സും മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു അരുണിമയുടെ ആഗ്രഹം. പക്ഷെ നിരവധി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ജോലി ലഭിച്ചില്ല. അങ്ങനെ 2011 സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിച്ചു. അപ്പൊ ആ അപേക്ഷയുടെ ഇത് പ്രകാരം പരീക്ഷയ്ക്കായിട്ട് ഒരു കോൾ ലെറ്ററും ലഭിച്ചു. എന്നാൽ കോൾ ലെറ്ററിൽ ജനന ദിവസം തെറ്റായിട്ടായിരുന്നു അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. സാങ്കേതിക തെറ്റുകാരനം ജോലി നഷ്ടപ്പെടേണ്ട എന്ന ചിന്ത കൊണ്ട് ഡൽഹിയിലെത്തി അത് തിരുത്തി വാങ്ങാനായി പിന്നീട് അരുണിമയുടെ ശ്രമം. ജനന തീയതിയിലെ തെറ്റ് തിരുത്തിയാൽ ജോലി ലഭിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറുമെന്നും ഉറപ്പായും ആ ജോലി ലഭിക്കുമെന്നുള്ളതായിരുന്നു അരുണിമയുടെ വിശ്വാസം. അങ്ങനെ നമ്മളും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഒരു തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി തിരുത്തണമല്ലോ. അങ്ങനെ ഡൽഹിയിലേക്ക് അരുണിമ ട്രെയിൻ കയറി. 2011 ഏപ്രിൽ 11 ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് പത്മാവതി എക്സ്പ്രസ്സിലായിരുന്നു അരുണിമ യാത്ര ചെയ്തത്. ട്രെയിൻ ബെറൈലി സ്റ്റേഷനിൽ എത്താറായപ്പോൾ അരുണിമയെ ഒരു കൂട്ടം ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ച് ബാഗും സ്വർണമാലയും തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ശ്രമം. അമ്മ സമ്മാനമായി നൽകിയ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചതോടെ അവൾ അവരോട് ചെറുത്തു നിന്നു. ഒറ്റയ്ക്കൊരു സ്ത്രീ യാത്രക്കാരി, അതും രാത്രിയിൽ, അത് മാത്രമല്ല എത്രത്തോളം സുരക്ഷിതരായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ആ ഒരു സമയമാണ്. അതുപോലെ എളുപ്പം കവർച്ച നടത്താം എന്നായിരുന്നു ഗുണ്ടകളുടെയും മനസ്സിൽ. എന്നാൽ പൊരുതി നിൽക്കാനായിരുന്നു അരുണിമയുടെ തീരുമാനം. ഓരോരുത്തരായി അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി ഇടി, അടി, ബഹളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ പ്രതിരോധിക്കുകയും ചെയ്തു. എങ്കിലും ഒരു പരിധിക്കപ്പുറം ചെറുക്കാൻ കഴിഞ്ഞില്ല. കമ്പാർട്ട്മെന്റിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ ആക്രമിക്കുന്നതിനെ തടയാൻ ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിമിഷം നേരം കൊണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവർ അരുണിമയെ ട്രെയിനിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അരുണിമ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എതിർത്തു, ഇതോടെ എന്നെ അവർ ട്രെയിനിന് പുറത്തേക്കെറിഞ്ഞു. അനങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ നേരെ ഒരു ട്രെയിൻ വന്നത് ഓർമ്മയുണ്ട്. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് വന്നത് ഓർമ്മയുണ്ട്. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ട്രെയിൻ കാലിന് മുകളിലൂടെ പാഞ്ഞു പോയിരുന്നു. കാലിലൂടെ ട്രെയിൻ കയറി ഇറങ്ങി രക്തത്തിൽ കുളിച്ചു കിടന്ന അരുണിമയെ മറികടന്ന് 49 ട്രെയിനുകൾ കടന്നുപോയി എന്നുള്ളതാണ് അരുണിമ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ചോര കുടിക്കാൻ എലികൾ ചുറ്റും കൂടിയിരുന്നു. ഓരോ ട്രെയിൻ കടന്നു പോകുമ്പോഴും അലറി വിളിച്ചു, വേദന കൊണ്ട് പൊളഞ്ഞു. ഇതാണ് അപകട സമയത്ത് ഒരാളുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ ഈ കണ്ട് നമ്മൾ ഇരിക്കുകയാണെന്ന് പറയില്ലേ, നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് നമുക്ക് അപകടം. വേറൊന്നുമില്ല, കാലിലൂടെ 49 ട്രെയിനോളം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുണിമയ്ക്ക് ബോധമുണ്ട്, അലറി വിളിച്ചു, വേദന കൊണ്ട് പൊളഞ്ഞു. രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ മരണത്തോട് മല്ലടിച്ച് റെയിൽവേ ട്രാക്കിൽ കിടന്ന അരുണിമയെ ആരൊക്കെയോ ചേർന്നിട്ടാണ് വെളുപ്പിനെ ബറേലിയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്, ഇടതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റുക എന്നുള്ളത്. സ്വബോധത്തോടെ ായിരുന്നു അപ്പോഴും അരുണിമ. പക്ഷെ സൗകര്യങ്ങളുടെ അഭാവം മൂലം ആശുപത്രി അധികൃതർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അവരെ നന്നായിട്ട് പരിചരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഫാർമസിസ്റ്റ് അരുണിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കൊടുത്തു. എങ്കിലും ആശുപത്രിയിലെ സൗകര്യങ്ങളുടെ അഭാവം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാൽ മുറിച്ചു മാറ്റിയതിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിരിക്കുകയായിരുന്നു അരുണിമയെ. അവിടേക്ക് ഒരു തെരുവ് നായ കടന്നുവന്ന് ശരീരത്തിൽ നിന്ന് അപ്പോൾ മുറിച്ചു മാറ്റിയ കാൽ അവിടെ സൂക്ഷിച്ചിരുന്നു. ആ നായ് അത് ആസ്വദിക്കുന്നത് നോക്കി നിൽക്കാനേ അരുണിമയ്ക്ക് കഴിഞ്ഞുള്ളൂ. വലതു കാലിനും പരിക്കേറ്റിരുന്നു. വടി ഉപയോഗിച്ച് അനക്കാൻ കഴിയാതെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ജീവന് വേണ്ടി ആശുപത്രി കിടക്കയിൽ മല്ലിടുമ്പോൾ രാജ്യത്തിനകത്ത് അരുണിമ സിൻഹ ഒരു സെൻസേഷനായി മാറി. ഇന്ത്യൻ കായിക മന്ത്രാലയത്തിൽ നിന്ന് ഒരു ചെറിയ തുക നഷ്ടപരിഹാരം അനുവദിച്ചു. പിന്നെ സർക്കാർ ചികിത്സാ സഹായം പ്രഖ്യാപിച്ചു. കൂടാതെ CISF ജോലിക്കുള്ള ശുപാർശയും. ഇന്ത്യൻ റെയിൽവേയും അരുണിമയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തു. അതോടൊപ്പം 2011 April 18 വിദഗ്ധ ചികിത്സയ്ക്കായി അരുണിമയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് മാറ്റുകയും ചെയ്തു. 4 മാസത്തോളം അവിടെ ചികിത്സ തേടി. ഡൽഹി ആസ്ഥാനമായ ഒരു സ്വകാര്യ കമ്പനി അരുണിമയ്ക്ക് സൌജന്യമായി കൃത്രിമ കാലം നൽകി. ബന്ധുക്കളും കുടുംബക്കാരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സ്വയം തോൽക്കാൻ ആ പെൺകുട്ടി തയ്യാറല്ലായിരുന്നു. പോരാടുക എന്നുള്ളതായിരുന്നു അവളുടെ ഉറച്ച തീരുമാനം. കാൽ മുറിച്ചു മാറ്റിയതോടെ എല്ലാവരും സഹതാപത്തോടെ അരുണിമയെ സമീപിച്ചു. അർബുദത്തോട് പോരാടി വിജയം നേടിയ യുവരാജ് സിംഗ് ആയിരുന്നു അരുണിമയുടെ റോൾ മോഡൽ. അങ്ങനെ ആശുപത്രി കിടക്കയിൽ നിന്ന് തന്നെ ദിവസവും അവൾ പത്രം വായിക്കും. അങ്ങനെ ഒരിക്കൽ പത്രം വായിക്കുന്നതിനിടെ എവറസ്റ്റിനെ കുറിച്ച് ഒരു ലേഖനം വായിച്ചു. എവറസ്റ്റിനെ ബന്ധിപ്പിക്കുന്ന 15 വഴികളുണ്ടെന്ന് വായിച്ചറിഞ്ഞു. ഇതിൽ 14 വഴികളും പർവ്വതാരോഹകർ തിരഞ്ഞെടുക്കുന്നതാണെന്നും ഒരു വഴി മാത്രം ആരും കീഴടക്കിയിട്ടില്ലെന്നും അറിഞ്ഞു. ഈ ലേഖനം വായിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആഗ്രഹം മുളപൊട്ടി. വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതായിരുന്നു ആംഗ്ലയിൽ നിന്നും, അതായത് സഹോദരനിൽ നിന്നും അരുണിമയ്ക്ക് ലഭിച്ച ആ ഒരു മറുപടി എന്ന് പറയുന്നത്. സഹോദരനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചു. അങ്ങനെ എവറസ്റ്റ് കീഴടക്കുക എന്നത് ഒരു ഗെയിമായിരുന്നു അരുണമയ്ക്ക്. അതിനായി അവൾ പോരായ്മകളെ കരുത്താക്കി മാറ്റി. സ്വയം തിരിച്ചറിയാനും തെളിയിക്കാനുമല്ല എല്ലാ പെൺകുട്ടികളും പർവ്വതാരോഹണം തെരഞ്ഞെടുക്കുക, പക്ഷേ അരുണിമയ്ക്ക് തന്റെ വ്യക്തിത്വം തിരിച്ചെടുക്കുന്നതിനായിരുന്നു ഈ ഒരു ടാസ്ക്. ഉത്തരകാശിയിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൌണ്ടനിയറിംഗിൽ നിന്നും ബേസിക് കോഴ്സ് പൂർത്തീകരിച്ചു. അതിനുശേഷം 18 മാസം കഠിന പരിശീലനം. പരിശീലനത്തിന് ശേഷം ഞായറാഴ്ച അവധിയോ ദീപാവലിയോ ഹോളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതും അപകടകരമായതുമായ പർവ്വതങ്ങളിൽ കയറി പരിശീലനം തുടർന്നു. എന്തായാലും അവസാനം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കടമ്പകളും പൂർത്തിയാക്കി എവറസ്റ്റ് മാത്രമല്ല ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഉയരമുള്ള കൊടുമുടികൾ കയറുക എന്നതായിരുന്നു അരുണിമയുടെ സ്വപ്നം. മറ്റുള്ളവർ ഭ്രാന്ത് എന്ന് വിളിച്ച് കളിയാക്കിയ കാര്യമാണ് അരുണിമ ഈ ഒരു കാലുകൊണ്ട് നേടിയെടുത്തത്. അതായത് ഒറ്റ ചിറകിൽ വിധിക്കും ഉയരത്തിനും അപ്പുറം അവൾ എവറസ്റ്റ് കീഴടക്കി എന്നുള്ളതാണ്. അതുപോലെ എല്ലാവർക്കും സാധിക്കും. നമ്മളുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും പറ്റുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും അതൊക്കെ നമ്മളുടെ

സ്വപ്നം കൊണ്ട് മാറ്റുമെന്നുള്ളതിന് തെളിവാണ് അരുണിമ സിൻഹയെ പോലെയുള്ള പെൺകരുത്തുകൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴക്കൽപ്പം ശമനമുണ്ടെങ്കിൽ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്ക് ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റി പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
2: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം.

0: പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MP, MLA, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നി ഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1 റാങ്ക്. MSc, SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1 റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷിക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി TC. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായി

0: ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധ ശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 1-ാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജപ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
3: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time of the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 അഫ്ഗാനിസ്ഥാനിൽ 23 ശ്രീലങ്കയിൽ 13 ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29th സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
4: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
6: 1 o'clock. ജിയോ
4: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക് ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರಸಿ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായിരുന്ന ഭരതൻ എന്ന അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളിലൂടെയാണ്. കാൽപ്പനിക ഭാവന കൊണ്ട് അഭ്രപാളിയിൽ വിസ്മയം തീർത്ത ചിത്രകാരൻ, ചലച്ചിത്രകാരൻ, മലയാള സിനിമയിൽ വിസ്മയ സൃഷ്ടികൾ ഒരുക്കിയ മഹാപ്രതിഭ, മറ്റനവധി വിശേഷണങ്ങളിലും ഭ്രമിക്കാത്ത കലാകാരൻ ഭരതൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ചിത്ര സംയോജകൻ, ഗാനരചയിതാവ്, കലാ സംവിധായകൻ തുടങ്ങി പല നിലകളിൽ മികവ് തെളിയിച്ച ഭരതന്റെ ചിത്രങ്ങൾ ഒരു വാക്മേയ ചിത്രം പോലെ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്.

നൂറ്റാണ്ടു കാലത്തെ ചലച്ചിത്ര സപരിയിൽ 40 ചിത്രങ്ങൾ. ഭരതൻ സിനിമയോടടുത്തത് വരകളുടെയും വണ്ണങ്ങളുടെയും ലോകത്ത് നിന്നാണ്. മനസ്സിലെ കഥാഭാവനകളെല്ലാം നിറങ്ങളായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. പച്ചയായ ജീവിത ആവിഷ്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. പ്രണയവും പകയും ഗൃഹാതുരതയും വൈകാരിക വിക്ഷോഭങ്ങളുമെല്ലാം സിനിമയിലൂടെ സന്നിവേശിപ്പിക്കാൻ ഭരതൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു.

ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവർത്തിച്ചു പാടിയിരുന്ന അദ്ദേഹത്തിന് അസാമാന്യമായ താളബോധവും സംഗീത ജ്ഞാനവും ഉണ്ടായിരുന്നു. സ്വന്തം സിനിമയിലെ സംഗീതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഗാനസന്ദർഭവും കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങളുമടക്കം കഥാപരിസരം വരെ ഗാനരചയിതാക്കൾക്ക് ഭരതൻ പറഞ്ഞുകൊടുക്കുമായിരുന്നു.

ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ഭരതന്റെ സംഗീത പ്രാവീണ്യത്തിന് ഉദാഹരണമാണ് കേളിയിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനം. കൈതപ്രത്തിന്റെ ഗാനരചനയിൽ ഭരതൻ സംഗീതം ചെയ്ത ചിത്രത്തിൽ കെ ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കേളിയിലെ തന്നെ ഓലേലം പാടി ഈണം സിനിമയിലെ മാലേയ ലേപനം, അമ്പാടിക്കുട്ട എന്നീ ഗാനങ്ങളും ഭരതന്റെ തൂലികയിൽ വിരിഞ്ഞതാണ്.

എല്ലാവരോടും അദ്ദേഹം കഥകൾ പറയുമായിരുന്നു. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കഥ തന്നെയാണല്ലോ, അതാരും മോഷ്ടിക്കാനെന്ന് ചോദിക്കും. പറന്നുപോകുന്ന കാക്കയോട് വരെ ഭരതൻ സമ്മതം ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരി കഥകൾ ഭരതൻ എന്നും പ്രിയപ്പെട്ടതായിരുന്നു. സ്വന്തം നാടിനെക്കുറിച്ച്, നാട്ടുകാരെക്കുറിച്ച് അത്രയേറെ വാതോരാതെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു.

സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ. ഓരോ കഥയും സിനിമയാക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഓരോ കഥയ്ക്കും കഥാപാത്രത്തിനും അതിലെ നിറങ്ങൾക്കും ഭരതന്റെ മനസ്സിൽ കൃത്യമായ സ്ഥാനമുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ നിമിഷവും രാഗി മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പുസ്തകമാണെന്ന് പറയും. അതിലെ ഓരോ താളും പലർക്കും സുപരിചിതവുമാണ്. എന്നാൽ കഥാപാത്ര നിർമ്മിതിയിൽ വേറിട്ട് നിൽക്കുന്ന ഭാവങ്ങളാണ് ഭരതന്. അമരവും പാഥേയവും അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്രത കാട്ടിത്തരുന്നവയാണ്. അച്ഛന്റെ വേദനകൾ ഉള്ളിലേക്ക് തറഞ്ഞു കയറും. കണ്ടിരിക്കുന്നവരെ കൂടി കരയിപ്പിക്കുന്ന ഒരു ഭരതൻ മാജിക്കായിരുന്നു ആ ചിത്രങ്ങളൊക്കെ. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിൽ ഭരതൻ വാത്സല്യമാകുന്നു.

ഇനി മറ്റൊരു കാര്യം, ഭരതനിലെ ചിത്രകാരനെ കോറിയിട്ട ചിത്രമാണ് വൈശാലി. സിനിമയിലെ എല്ലാ സീനുകളും കഥാപാത്രങ്ങളും ഭരതൻ നേരത്തെ വരച്ചു വെച്ചിരുന്നു. അതിന് നിറം കൊടുത്തപ്പോൾ ഒരു ക്ലാസിക് സിനിമയാണ് അവിടെ പിറന്നത്. ചുരത്തിലെ ഫ്രെയിമിന്, വസ്ത്രത്തിന് ഭരതൻ കൊടുത്തത് മണ്ണിന്റെ നിറമായിരുന്നു. അവിടെ കാൽപ്പനിക ചിത്രകാരനായി ഭരതൻ മാറി. താഴ്വാരത്തിൽ ഭരതൻ പകയുടെ പ്രതിരൂപമാണ്. ദേവരാഗം പറഞ്ഞു തീരാത്ത പ്രണയത്തിന്റെ ബാക്കി പത്രമാണെങ്കിൽ കാറ്റത്തെ കിളിക്കൂടിൽ പ്രണയം പകയായി.

പച്ചയായ ആവിഷ്കാരമാണ് ഭരതൻ സിനിമകളെല്ലാം. അതുകൊണ്ട് തന്നെ ഭരതന്റെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം സ്വതന്ത്രരാണ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ വിവിധ തലങ്ങളെ ഒപ്പിയെടുത്തുള്ള ചിത്രീകരണമാണത്. അവരുടെ എല്ലാ വികാര വിചാരങ്ങളും ഭാവങ്ങളും തുറന്നു കാണിക്കുകയും ചെയ്യും. വലിയ ചുവന്ന പൊട്ടുതൊട്ട് വരുന്ന നായികമാർ ഭരതൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അവിടെ പ്രണയത്തിന്റെ, സദാചാര ബോധത്തിന്റെ, സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, വിരഹത്തിന്റെ ഉള്ളറകൾ ഭേദിച്ച് നായികമാർ ആടിത്തിമർത്തുന്നു.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നുകണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

നായികയ്ക്ക് മാത്രമല്ല, ചിത്രങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്കെല്ലാം വ്യക്തത നൽകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. വെങ്കലത്തിലെ കുഞ്ഞിപ്പെണ്ണും വൈശാലിയിലെ മാലിനിയും അതിൽ ചിലതും മാത്രം. അങ്ങനെ അങ്ങനെ ഭരതൻ ചിത്രങ്ങൾക്ക് ഒരുപാടൊരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഗാനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു അല്ലേ. ഇന്ന് മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയത്. ഇന്ന് ഈ ഗാനങ്ങൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: മിത്താരം, ഒരുപിടി നാട്ടു നന്മയുടെ പകർന്നാട്ടം.
1: നാടൻ പാട്ടുകളുടെ ഒരു അക്ഷയ കനിയാണ് കേരളം. പ്രാദേശികമായും അതുപോലെ തന്നെ കുട്ടനാടൻ വള്ളുവനാടൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നാടൻ പാട്ടുകൾ ഈ മലയാളക്കരയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. കടൽ, കായൽ, നദികൾ, വയൽ, മലകൾ, ഇവയെല്ലാമാണ് നാടൻ പാട്ടുകളുടെ പ്രധാന തട്ടകങ്ങൾ. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക തനിമ മാത്രമല്ല, നാടൻ ജീവിത ശൈലികളെയും വിളിച്ചോതുന്ന ഒരു മഹത്തായ കലാവിഷ്കാരമാണ് നാടൻ പാട്ടുകൾ. നൂറ്റാണ്ടുകളായി പറഞ്ഞുവന്ന പഴഞ്ചൊല്ലുകളും കടങ്കഥകളും ചില പ്രത്യേക പ്രദേശങ്ങളിലെ നാടൻ ഭാഷാശൈലിയും കൈവന്ന പ്രത്യേക താളം സംഭാഷണ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹിത്യ ഭാഷയുടെ ഉത്ഭവത്തിന് കാരണമായി. ഇങ്ങനെ പ്രത്യേക താളത്തിൽ രൂപം കൊണ്ട ചെറുഖണ്ഡങ്ങളാണ് ആദ്യകാല നാടൻ പാട്ടുകൾ. ഈ ചെറുഖണ്ഡങ്ങൾ സമൂഹത്തിന്റെ കാൽപ്പനിക ശക്തിയുമായി കലർന്ന് പരിണാമത്തിന് വിധേയമായിരിക്കാനിടയുണ്ട്. തലമുറകളിലൂടെ പകരുമ്പോൾ ഈ പാട്ടുകൾ കാലാനുസൃതവും ദേശാനുസൃതവുമായ മാറ്റങ്ങൾ സംഭവിക്കുക സാധാരണമാണ്. അതിനാൽ നാടൻ പാട്ടുകളുടെ പഠനം സാഹിത്യത്തിന്റെ വേരുകളുടെ തേടൽ മാത്രമല്ല, അതുണ്ടായ കാലം മുതൽ ജനജീവിതത്തെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യ അവലോകനം കൂടിയാണ്.

കേരളത്തെ സംബന്ധിച്ചോളം നാടൻ പാട്ടുകളുടെ ഒരു കലവറ തന്നെ സ്വന്തമായുണ്ട്. ജീവിതത്തിന്റെ സത്യസന്ധമായ ചിത്രീകരണമാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. ആത്മാർത്ഥവും ലളിതവും കൂടാതെ കാൽപ്പനികതയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആവിഷ്കാര ശൈലി ഈ പാട്ടുകളുടെ പ്രത്യേകതയാണ്. കേരള മണ്ണിന്റെയും കേരളീയ ജനജീവിതത്തിന്റെയും മണം ഈ പാട്ടുകളിലൂടെ പ്രസരിക്കുന്നു. ഇന്ന് മനോഹരമായ ഈ നാടൻ പാട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മിത്താരത്തിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. വെണ്ണയുടെ രുചിയും ഉയർന്ന പോഷക ഗുണങ്ങളുമുള്ള ഒരു പുതുവിളയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കർഷകരുടെ തലവര മാറ്റാൻ പറ്റുന്ന ഒരു പുതിയ വിള. നമ്മൾ മലയാളിയെ സംബന്ധിച്ച് ഒരു പുതുവിളയായിട്ടുള്ള മക്കഡാമിയ. വിലയില് ബദാമിനും കശുവണ്ടിപ്പരിപ്പിനും ഒക്കെ വളരെ മുകളിൽ നിൽക്കുന്ന മക്കഡാമിയ പരിപ്പ് ഓസ്ട്രേലിയൻ മലയാളികളിലൂടെയാണ് നമ്മുടെ കേരളത്തിന് പരിചിതമാവുന്നത്. മക്കഡാമിയയുടെ ആഗോള ഉൽപാദനത്തിൽ മുൻനിരയിലുണ്ട് ഓസ്ട്രേലിയ. പിന്നെ ദക്ഷിണാഫ്രിക്കയും ചൈനയും ഓസ്ട്രേലിയയും കെനിയയും മത്സരിച്ച് കൃഷി ചെയ്യുന്ന ഈ ഫലവർഗ വിളയുടെ പരീക്ഷണ കൃഷി ദക്ഷിണേന്ത്യയിലും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കർണാടക, തമിഴ്നാട്, ഒഡീഷ എന്നിവിടങ്ങളിൽ പലരും മക്കഡാമിയയുടെ പരീക്ഷണ തോട്ടങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കൃഷി പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ കാർഷിക വിളയെന്ന നിലയിൽ മക്കഡാമിയ തീർത്തും പുതിയതായതിനാൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ആരും തന്നെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ചിലര് അടുത്ത കാലത്തൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടെങ്കിലും അവ ഉൽപാദനത്തിലേക്ക് എത്തിയിട്ടുമില്ല. വിപണന സാഹചര്യങ്ങൾ വിലയിരുത്തിയല്ലാതെ എടുത്തു ചാടി കൃഷി ചെയ്യാനും പാടില്ല, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം ആമസോൺ ഉൾപ്പെടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ മക്കഡാമിയ പരിപ്പിന് കിലോയ്ക്ക് 4,000 രൂപയും അതിലേറെയും വിലയിട്ട് വിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പുതുവിളയുടെ സാധ്യതകൾ നമ്മൾ അറിയുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകത എന്ന് പറയുമ്പോൾ വെണ്ണയുടെ രുചിയും ഉയർന്ന പോഷക ഗുണവും പ്രീമിയം വില. അതായത് ഉപഭോക്താക്കൾക്കും കൃഷിക്കാർക്കും ഒരുപോലെ മക്കഡാമിയ പ്രിയങ്കരമാകുന്നതിന് ഇത് തന്നെയാണ് പല കാരണങ്ങൾ. ആഗോള ഉൽപാദനത്തിൽ ബദാമിനെയും കശുവണ്ടിയൊക്കെ അപേക്ഷിച്ച് മക്കഡാമിയ ഏറെ പിന്നിലാണ്. പക്ഷെ എന്നാലും ഇതിന്റെ ആവശ്യക്കാർ കൂടുന്നതുകൊണ്ട് തന്നെ ഉൽപാദനവും ഉയർന്നു വരുന്നുണ്ട്. പോഷകമൂല്യമേറിയ ആരോഗ്യ വിളകളുടെ വിപണിക്ക് പൊതുവെ വളർച്ചയുണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞിട്ടുള്ള മക്കഡാമിയയുടെ കാര്യത്തിൽ നടക്കുന്നത്. എന്നാൽ എല്ലാ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും കൃഷി ചെയ്യാവുന്ന വിളയല്ല മക്കഡാമിയ. ഉയർന്ന ആവശ്യകതയ്ക്കൊപ്പം ഈ വസ്തുതയും മക്കഡാമിയയുടെ വിപണന മൂല്യം കൂടാൻ കാരണമാണ്. ഇപ്പൊ നമ്മുടെ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉഷ്ണമേഖലാ താപനിലയാണല്ലോ, അപ്പൊ അത് ഈ പറഞ്ഞിട്ടുള്ള കൃഷിക്ക് യോജ്യമാണെന്ന് കൃഷി പരീക്ഷണങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട്. എന്നാൽ ഇതേ കാലാവസ്ഥയാണല്ലോ നമ്മുടെ കേരളത്തിലും എന്നുള്ളത് മക്കഡാമിയ കൃഷിയിൽ നമുക്ക് സാധ്യത കൂട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കശുവണ്ടി പോലെയല്ല ഇത്, പൊട്ടിച്ച് പരിപ്പെടുക്കാൻ കുറച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഇതിനായിട്ട് നട്ട് ക്രാക്കർ തന്നെയുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിലാകുമ്പോൾ പ്രത്യേകം യന്ത്രങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ തൊണ്ടോടുകൂടിയും തൊണ്ടില്ലാതെയും വ്യത്യസ്ത രൂപത്തില് വ്യത്യസ്ത വിലകളിലാണ് ഇത് നമുക്ക് വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയില് ഈ വിളയുടെ സാധ്യത വാണിജ്യ അടിസ്ഥാനത്തിൽ കർണാടകയിലുള്ള തുങ്കൂറിനടുത്ത് തിപ്തൂരുള്ള ഒരു കർഷകൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സറി സംരംഭകനാണ് അദ്ദേഹം. എങ്കിലും ഈ പറഞ്ഞിട്ടുള്ള മക്കഡാമിയുടെ വിളയും വിലയും കണ്ട് പല ഭാഗങ്ങളിലായിട്ട് 50+ ഏക്കർ സ്ഥലത്ത് കൃഷി തുടങ്ങിയായിരുന്നു. 12x12 അകലത്തില് ഏക്കറിന് 300 തൈകൾ നട്ട് തുള്ളിനന സൗകര്യം ഒരുക്കി കൃഷി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തോട്ടങ്ങളിൽ പലതും വിളവെടുപ്പിൽ എത്തിയിട്ടുമുണ്ട്. ഇപ്പൊ വിളവെടുത്ത് തൊണ്ടോടുകൂടി ബാംഗ്ലൂർ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് കർഷകന് വില ലഭിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇപ്പൊ കിലോയ്ക്ക് ശരാശരി 600, 900, 1200 രൂപ എന്നിങ്ങനെയാണ് അതിന്റെ വില വരുന്നത്. പിന്നെ ഈ പറഞ്ഞ കർഷകന്റെ കണക്കിൽ തിത്തൂരും സമീപ പ്രദേശങ്ങളിലുമായിട്ട് 200 ഹെക്ടറില് നിലവിലെ മക്കഡാമിയ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ആളുകൾ ഈ കൃഷിയിലേക്ക് വരുന്നുണ്ട്. പലതും നമ്മൾ പരീക്ഷിച്ച് കുറെ ആയി കഴിയുമ്പോഴാണല്ലോ ഇതിന്റെ വിപണി മൂല്യമൊക്കെ മനസ്സിലാക്കിയിട്ട് കർഷകർ ഇത് കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പരിപാലനം കൊടുക്കുമ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള പരിപാലനം ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന വില നമുക്ക് കിട്ടുമ്പോഴും നമുക്കത് ലാഭമായിരിക്കും. സ്വന്തം കൃഷിയിടത്തിൽ തന്നെയുള്ള മാതൃവൃക്ഷത്തിൽ നിന്ന് എയർ ലെയറിംഗ് വഴി ഉൽപ്പാദിപ്പിച്ച തൈകളാണ് തുടർ കൃഷിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ കർഷകന് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, തേടിയെത്തുന്നവർക്ക് ഇത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. സാമാന്യം വലുപ്പമെത്തിയ തൈകൾക്ക് ശരാശരി 900 രൂപ വരെ ഈടാക്കുകയും ചെയ്യാം. ഇതിന്റെ വിത്ത് മുളച്ചുള്ള തൈകൾ നട്ടുകഴിഞ്ഞാൽ കായ്ക്കാൻ 10 മുതൽ 15 വർഷം വേണം. എന്നാൽ ഇതിന് ദീർഘായുസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് രീതികളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നവ 30 വർഷത്തിനപ്പുറം മികച്ച ഉൽപാദനം നൽകില്ല. അതേസമയം ഈ മാതൃവൃക്ഷത്തിന്റെ അതേ മികവുള്ള ചെടികൾ ലഭിക്കുമെന്ന് മേന്മയുണ്ട്. പിന്നെ ഗ്രാഫ്റ്റ് തൈകളാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം വരെ എടുക്കും കായ്ക്കാനായിട്ട്. എയർ ലെയറിംഗ് വഴി ഉൽപ്പാദിപ്പിച്ചവയാണെന്നുണ്ടെങ്കിൽ 3-ാം വർഷം തന്നെ കായ്ക്കും. 3-ാം വർഷം ഒരു ചെടിയിൽ നിന്ന് ശരാശരി 5 കിലോ ഉൽപാദനവും ലഭിക്കും. 5 വർഷം പ്രായം എത്തുന്നതോടെ 15 മുതൽ 20 കിലോ വരെ ഉൽപാദനം ഉയരുകയും ചെയ്യും. മരം വളരുംതോറും ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യും. പിന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ അതിന്റെ ഒരു വിളവെടുപ്പ് കാലമായിട്ട് നമുക്ക് കണക്കാക്കാം. അടിവളമായി ജൈവവളം നൽകി തുള്ളിനന സൗകര്യം ഒരുക്കിയാണ് ഈ പറഞ്ഞ കർഷകൻ അവിടെ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ കീടരോഗബാധകളൊന്നും അധികം ഈ ഒരു ചെടിക്ക് കാണുന്നില്ല. ഒരു മരത്തിൽ നിന്ന് ശരാശരി 15 കിലോ വിളവും കായ്ക്ക് 100 രൂപ വിലയും ലഭിച്ചാൽ തന്നെ മക്കഡാമിയ കൃഷി ലാഭകരം തന്നെയാണ്.
പിന്നെ അതുപോലെ നമ്മളിപ്പോ വാണിജ്യ കൃഷിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഒട്ടേറെ വിദേശ അക്കാദമി ഇനങ്ങളും ഉണ്ട്. ഇതിൽ ഓസ്ട്രേലിയയിൽ വിപുലമായി കൃഷി ചെയ്യപ്പെടുന്നതും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നതുമായ മക്കഡാമിയ 849 ഇനമാണ് ഈ പറഞ്ഞത്.

നിരീക്ഷിച്ച് നമുക്ക് കൃഷി വിപുലീകരിക്കുകയും ചെയ്യാം. നിലവിൽ ഡ്രൈ ഫ്രൂട്ട് വിപണികളിലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും എല്ലാം ലഭ്യമാകുന്ന പരിപ്പ് അവിടെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മികച്ച വിലയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 2023-24 വർഷത്തില് മക്കഡേമിയ വിപണി ഇടിവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ മറ്റിനങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ആഗോള സാഹചര്യങ്ങള്, കാലാവസ്ഥ, ഇതൊക്കെ ഓരോത്തിന്റെയും വില കുറയാനും കൂടാനും ഒക്കെ കാര്യമായിരിക്കാം. അതേസമയം ഉയർന്ന പോഷക മൂല്യമുള്ള പ്രീമിയം ഭക്ഷ്യോൽപ്പന്നം എന്ന മൂല്യം ഇത് നിലനിർത്തുന്നുമുണ്ട്. അതുപോലെ കൊഴുപ്പ്, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതൊക്കെ ഒരുപാടാണ്. ഇതില് രുചി ഒരുപാടാണ്. അതുപോലെ മൂല്യവർദ്ധനയിലൂടെ ലഭ്യമാകുന്ന വ്യത്യസ്ത ഫ്ലേവേഴ്സ് ഇതൊക്കെ നമുക്ക് ഭക്ഷ്യവിപണിയിലെ ഇഷ്ട വിഭവമാക്കുകയും ചെയ്യും. അപ്പൊ ഇത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവര്, അതായത് പൊതുവെ നമുക്ക് ഇനി വരുന്ന ഭാവിയിൽ ഈ ഒരു കൃഷി എന്ന് പറയുന്നത് ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തുടക്കം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സാധ്യതകൾ കൂടുതലായിരിക്കും. ഇനി വരുന്ന ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ഇനി വരുന്ന കൃഷിയുടെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴേ ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി നമ്മൾ ആദ്യം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ஹிட்ஸ் திருவிழா முத்தூர் ஏட்டுமானூர் ரேடியோ மேக்ஃபாஸ் 90.4 டைம் செட்
1: 4 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി.
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സീറോ ഡെലിവറി.
5: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012-58-6661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: Radio Macfast 90.4. Time set.
2: 5 o'clock.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: ഇന്നത്തെ സ്റ്റുഡന്റ്സ് കോർണറിൽ ഡിജിറ്റൽ ട്വിൻ സ്മാർട്ട് ലോകത്തിന്റെ പുതിയ മുഖം ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ എത്തുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MCA സ്റ്റുഡന്റ് അക്ഷയ് പ്രസാദ്.
1: ഞാൻ അക്ഷയ് പ്രസാദ്, തിരുവല്ലയിലെ മാക്ഫാസ്റ്റിൽ സെക്കൻഡ് ഇയർ MCA വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ ലോകത്ത് വളരെ വേഗത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി ആശയത്തെ കുറിച്ചാണ്, ഡിജിറ്റൽ ട്വിൻ. ഡിജിറ്റൽ ട്വിൻ എന്നത് ഒരു യഥാർത്ഥ വസ്തുവിന്റെ ഡിജിറ്റൽ ലോകത്തിലെ ഒരു പകർപ്പാണ്. പക്ഷേ ഇത് വെറും ഫോട്ടോ പോലുള്ള പകർപ്പല്ല, ജീവിച്ചിരിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു പകർപ്പ്. ഉദാഹരണത്തിന് ഒരു കാർ എടുക്കാം. നമ്മൾ കാർ ഓടിക്കുമ്പോൾ അതിന്റെ എഞ്ചിൻ ചൂടാകുന്നുണ്ടോ, ടയർ ശരിയായ നിലയിലാണോ, ഏതെങ്കിലും ഭാഗം തകരാറിലേക്ക് പോകുന്നുണ്ടോ, ഇതെല്ലാം കാറിനുള്ളിലെ ഒരു ചെറിയ സെൻസറുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ആ വിവരങ്ങളെല്ലാം നേരെ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. അവിടെ അതേ കാറിന്റെ ഒരു ഡീറ്റെയിൽ പകർപ്പുണ്ട്. യഥാർത്ഥ കാറിൽ എന്ത് നടക്കുന്നു അതേ കാര്യങ്ങൾ ആ ഡീറ്റെയിൽ പകർപ്പിലും കാണാം. ഇതാണ് ഡീറ്റെയിൽ ട്വിൻ. പക്ഷേ ഇതിന്റെ ഉപയോഗം എന്താണ് എന്ന് തോന്നുന്നുണ്ടാകാം. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് പ്രശ്നം കണ്ടെത്താൻ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു വലിയ ഫാക്ടറിയിലെ മെഷീൻ പെട്ടെന്ന് തകർന്നാൽ എന്താകും? ജോലി നിൽക്കും, സമയനഷ്ടം, പണനഷ്ടം എല്ലാം ഉണ്ടാകും. പക്ഷേ ഡിജിറ്റൽ ട്വിൻ ഉണ്ടെങ്കിൽ ഒരു മെഷീനിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തകരാർ വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിയാം. അപ്പോൾ തകരാറാകുന്നതിന് മുമ്പ് തന്നെ അത് ശരിയാക്കാം. ആരോഗ്യരംഗത്ത് ഇത് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഒരു രോഗിക്ക് ഹൃദയശസ്ത്രക്രിയ വേണമെന്ന് കരുതൂ. ഡോക്ടർമാർ നേരിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് രോഗിയുടെ ഹൃദയത്തിന്റെ ഒരു ഡിജിറ്റൽ പകർപ്പ് ഉണ്ടാക്കി അതിൽ കാര്യങ്ങൾ പരിശോധിക്കും. ഏത് രീതിയിൽ ചെയ്യുന്നത് കൂടുതൽ സുരക്ഷിതമാകും, എന്ത് റിസ്ക് ഉണ്ടാകാം, എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കാം. കേൾക്കുമ്പോൾ തന്നെ തോന്നില്ലേ ഇത് ഭാവിയിലെ സിനിമയെ ടെക്നോളജി പോലെയാണെന്ന്? പക്ഷേ സത്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. നഗരങ്ങൾ പോലും ഇപ്പോൾ ഡിജിറ്റൽ ട്വിൻ ഉപയോഗിച്ച് പ്ലാൻ ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ ഡിജിറ്റൽ പകർപ്പ് ഉണ്ടാക്കി നോക്കുമ്പോൾ ട്രാഫിക് എവിടെയാണ് കൂടുതലുള്ളത്, മഴ പെയ്താൽ വെള്ളം എവിടെയാണ് കെട്ടിക്കിടക്കാൻ സാധ്യത, ഏത് ഭാഗത്താണ് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്, ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കാം. അതിലൂടെ നഗരം കൂടുതൽ ക്രമത്തിലാകാനും സുരക്ഷിതമാകാനും സാധിക്കും. വാഹന നിർമ്മാണ കമ്പനികളിലും ഇത് ഉപയോഗിക്കുന്നു. ഒരു പുതിയ കാർ പുറത്തിറക്കുന്നതിന് മുമ്പ്, യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഡീറ്റെയിൽ പകർപ്പിൽ പല പരീക്ഷണങ്ങളും നടത്തും. വേഗം കൂടിയാൽ എന്ത് സംഭവിക്കും, മഴയിൽ എങ്ങനെ പെരുമാറും, അപകടം സംഭവിച്ചാൽ എങ്ങനെ പ്രതികരിക്കും, ഇതെല്ലാം മുൻകൂട്ടി പരിശോധിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇന്ന് വാഹനങ്ങൾ കൂടുതൽ സുരക്ഷിതമാകുന്നു. ഇനി ഭാവിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം നമ്മുടെ വീടിന്റെ തന്നെ ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കാം. ഇവിടെ വൈദ്യുതി കൂടുതൽ പാഴാകുന്നു, ഈ പൈപ്പിൽ ചോർച്ച വരാൻ സാധ്യതയുണ്ട്, ഈ മതിൽ ബലഹീനമാകുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതിലും കൗതുകകരമായ കാര്യം, ഭാവിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഡിജിറ്റൽ പകർപ്പ് പോലും സാധാരണമാകാം. രോഗം വരുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനം. അപ്പോൾ ഡിജിറ്റൽ ട്വിൻ എന്നത് ഒരു വലിയ ടെക്നിക്കൽ വർക്ക് മാത്രമല്ല, നമ്മുടെ യഥാർത്ഥ ലോകത്തെയും ഡിജിറ്റൽ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ ആശയമാണ്. കുറച്ച് ലളിതമായി പറഞ്ഞാൽ, ആദ്യം ടെക്നിക്കലായി പരീക്ഷിക്കൂ, പിന്നെ യഥാർത്ഥ ലോകത്തിൽ ചെയ്തു നോക്കൂ. അതാണ് ഡിജിറ്റൽ ട്വിന്നിന്റെ അടിസ്ഥാന ആശയം.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ഡിജിറ്റൽ ട്വിൻ സ്മാർട്ട് ലോകത്തിന്റെ പുതിയ മുഖം എന്ന വിഷയത്തെ കുറിച്ചാണ്. സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് MCA സ്റ്റുഡന്റ് അക്ഷയ് പ്രസാദ്. ഇനി മറ്റൊരു സബ്ജക്റ്റുമായി സ്റ്റുഡന്റ്സ് കോർണറിൽ കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. ലാക് എ പ്ലസ്, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: മദ്യപാനം മാത്രമല്ല ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
1: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെന്നൂർ.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
1: 6 o'clock.
2: മാക്ഫാസ്റ്റ്, Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. MacFast College ile vivitha courses-ilekkulla admission aarambichirikkunnu. Malangara Suryani Catholic Sabha, Tiruvalla Adirupada Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum mikacha placement-odu koodiyum മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200-ഓളം റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ ഫേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: മുഖസ്ഥാപനമായ പുഷ്പഗിരിയിൽ കാർഡിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: റേഡിയോ മാക്പാസ് 90.4.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: breakfast. Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. MacFast College-ile vivitha course-galilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Tiruvalla Adirupada Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MacFast, Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla.
1: റേഡിയോ MacFast 90.4 ഇനി ONV കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി UTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ.

0: വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ஆசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபர்ஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபதா மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: Ready Macfast 90.4. Time set.
2: 7 o'clock.
0: Geo Agencies, Thiruvalla. Crompton Base, Kirloskar. V-Guard Pump Setugal, Crompton Fans. Syntex Water Tank, Kelachandra PVC Pipes. മികച്ചയിനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹായ് ഹലോ, നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാറായിട്ട് സമയമായിരിക്കുകയാണല്ലേ. സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ദാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു സമയത്ത് ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഒരുപാട് പേര് റെഡി ആയിട്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. എനിക്കൊരുപാട് മെസ്സേജ് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. കറക്റ്റ് ഇങ്ങനെ 7 മണി ആയപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജ് വന്നിട്ടോ. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഒരു 10-15 കൂടുതൽ മെസ്സേജ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പാട്ടൊക്കെ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് മെസ്സേജ് ചെയ്യുന്ന നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. 9495730333 എന്നതാണ് ദാ നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് നിങ്ങൾ പാട്ടുകൾ ആവശ്യപ്പെട്ട് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. ആ ഒരു പാട്ടിൽ പാട്ട് കേട്ട് നിങ്ങൾ വരുമ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട ഗാനങ്ങളായിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പഴയ പാട്ടാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോസഫ് ഏട്ടനാണ് ഫ്രം എറണാകുളം. ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്. ഇന്ന് ഒരു പാട്ട് വെച്ച് തരണം. ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ മണിയാൻ ചെട്ടിക്ക് മണിമുട്ടായി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനം ഇല്ലെങ്കിൽ ആ സിനിമയിലെ മറ്റേതെങ്കിലും ഒരു പാട്ട് വെച്ച് തന്നാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഗാനം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഡെഡിക്കേഷൻ കൊച്ചുമക്കളായ ദിയയ്ക്കും ഡിയോണിനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സ്വാമിക്ക് എന്ത് മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി, ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി. മണിയ

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ലേഖ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് മോളെ, ഗുഡ് ഈവനിങ്, ഇന്നൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ച് തരാമല്ലോ, പാട്ട് ഇതാണ്, പൂവായി വിരിഞ്ഞും പൂന്തേൻ കിനിഞ്ഞും എന്ന് തുടങ്ങുന്ന സോങ്ങാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി, മോൾക്കും വേണ്ടി ഡെഡിക്കേഷൻ എന്നൊക്കെ ഛേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ലേഖ ചേച്ചി ആവശ്യപ്പെട്ട് ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിനും ഒരു ആഡിനും ശേഷം നമുക്ക് വീണ്ടും തിരികെ സോങ്സ് ഓൺ ഡിമാൻഡിൽ കേട്ടുമുട്ടാം. അപ്പോൾ ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂറ്റ്, തിരുവല്ല.
6: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ്. അപ്പം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചൊരു നടനാണ് സലിം കുമാർ, അല്ലേ? സലിം കുമാർ ഏട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതാ സലിം കുമാർ ഏട്ടന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ റാണി ചേച്ചിയാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പറഞ്ഞൊരു ആൽബം ഉണ്ടല്ലോ, നമ്മുടെ 90s കിഡ്സിനും അതുപോലെ തന്നെ 2K കിഡ്സിനും, ആദ്യകാല 2K കിഡ്സ് കേട്ടോ, അതായത് ഒരു 2009 വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 2010 മുമ്പ് വരെയുള്ള കുട്ടികൾക്ക് ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന ഒരു പാട്ടുണ്ട്, ഒരു ആൽബം സോങ്, പലവട്ടം കാത്തുനിന്നു ഞാൻ. ആ ഒരു പാട്ടാണ് ഇവിടെ റാണി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു പാട്ടില്ലെങ്കിലും മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആദ്യം ആവശ്യപ്പെട്ട പാട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റാണി ചേച്ചിയും അതുപോലെ തന്നെ നല്ലു ചേരാ നല്ലൂരിൽ നിന്ന്. അപ്പോൾ എന്തായാലും നോക്കി പാട്ട് കേട്ടല്ലോ. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

യെസ്, അങ്ങനെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയ ഒരു പാട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉള്ള ഒരു പാട്ട് കൂടിയാണ്. കാരണം ഇന്നൊക്കെയാണ് ഈ സ്പോട്ടിഫൈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ പാട്ട് കേട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ വീട്ടിലിരുന്ന് ആ പാട്ടൊക്കെ വേണം, നിർബന്ധമാണ്. അപ്പം എന്ത് ചെയ്യും, ഡി വി ഡി പ്ലെയർ, ആ ഒരു കാലഘട്ടത്തിൽ 2000 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഡി വി ഡി പ്ലെയർ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെയുള്ള ചെറിയ ചെറിയ സീരീസ് ഉണ്ടാകും. അതിട്ടിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുക. പ്രധാനമായിട്ട് ഇതുപോലുള്ള വിനീത് ശ്രീനിവാസിൻ്റെ ആൽബം സോങ്, അതുപോലെ തന്നെ കുറേ ആൽബം സോങ് ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇട്ട് ഇങ്ങനെ കേൾക്കുക. ആ ഒരു പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ ദാ ഇവിടെ നമുക്ക് ജോഷി ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്കമാലിയിൽ നിന്ന്. നമസ്കാരം, മുത്തേ നിന്നെ തേടി ചിപ്പിക്കുള്ളിൽ ഞാൻ ഈ ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രതീക്ഷയോടെ ജോഷി അങ്കമാലി. ആ പ്രതീക്ഷ ഞാൻ തെറ്റിക്കുന്നില്ല, ആ പ്രതീക്ഷയ്ക്ക് ഞാൻ ഒരു പാട്ട് വെച്ചു തരാണ്. ദാ വെറുതെ പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ല ക്രൗംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രൗംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ അന്ന ചേച്ചി ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഹായ് മോളെ, ഞാൻ അന്ന. എനിക്ക് മിണ്ടാ പെണ്ണ് കണ്ടാലൊന്നും മിണ്ടാറില്ലല്ലോ, ഈ പാട്ട് വെച്ച് തരാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേട്ടാലോ. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പം നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയവും ഒരുപോലെ മുന്നോട്ട് പോവുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ദാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒന്നോർത്താൽ അത്ഭുതം തോന്നും, ഏതോ ഒരു കോണിൽ തീർത്തും അന്യരായി രണ്ട് മനുഷ്യരല്ലേ. ഒരു മെസ്സേജിൻ്റെ ദൂരത്ത് പിരിയാനാവാത്ത വിധം പ്രിയപ്പെട്ടവരായി സൗഹൃദം തീർക്കുന്നത് ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. ശുഭരാത്രി. ഹായ് അപ്പുസ്കുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തിക്കുട്ടി, ദീപക്കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ഷൈബി ചേട്ടൻ ഒരു ഹായ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഹലോ ചേട്ടാ. ഓക്കെ, എന്തായാലും നമ്മളിനി അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ, ഹായ് നമസ്കാരം അപർണ, ശുഭസായാഹ്നം. നല്ല മഴയും കാറ്റും തണുപ്പും ഉള്ള ഈ സന്ധ്യാവേളയിൽ ഗോൾ എന്ന മൂവിയിലെ എന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ എന്ന മനോഹരമായ ഗാനം കേൾപ്പിക്കുമോ. നല്ലൊരു തണുപ്പുള്ള രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് ഈ ഗാനം സമർപ്പിക്കുന്നു, രാജേഷ് പച്ചാളം. അപ്പം രാജേഷ് ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. നല്ലൊരു പാട്ടാണ്, ദാവിർന്നു പാട്ട് കേട്ടോടെ ഇരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഏറ്റുമാനൂർ.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമസ്കാരം പറഞ്ഞ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കേസുക്കുട്ടൻ്റെ പിറന്നാളാണ്. നാളെ മോൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കാര്യം നിസ്സാരം എന്ന ചിത്രത്തിലെ കൺമണി പൊന്മണിയെ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കെസിയ കെസിയ എന്ന ഷൈബി. അപ്പൊ എന്തായാലും മോൾക്ക് അഡ്വാൻസ് ആയിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ഷൈബിചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് മാത്രമല്ല നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്, നമ്മുടെ ഷാജു ചേട്ടൻ ഷാജു മർത്തമ്പൊടി ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമസ്കാരം ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് പഞ്ചമൻ കാട് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ കള്ളിപ്പാലകൾ പൂത്തു എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ, നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഷാജു മർത്തമ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പാട്ടുകൾ ഒരുമിച്ചാണ് വരാൻ പോകുന്നത്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ദൂരം ഒരിക്കലും ഒരു ബന്ധവും ഇല്ലാതാക്കുന്നില്ല, അടുപ്പം ഒരിക്കലും ബന്ധം സൃഷ്ടിക്കുന്നുമില്ല. പരസ്പരം വിശ്വാസവും ആത്മാർത്ഥമായ ഒരു ബന്ധമാണ് നിലനിർത്തുന്നത്. ശുഭരാത്രി എന്ന് പറയുന്നുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ നാരായണ ചേട്ടനാണ് ഏറ്റുമാനൂരിൽ നിന്ന്. ഓക്കെ ചേട്ടൻ, നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹൈ റേഡിയോ മാക്ഫാസ്റ്റ്, മോളൂസെ ഗുഡ് ഈവനിങ്. മോളെ, എനിക്ക് ചിലമ്പ് എന്ന മൂവിയിലെ താരും തളിരും മെഴിപൂട്ടി ഈ സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചി, ഈ ഒരു പാട്ട് നമ്മൾ എന്തായാലും ഇപ്പം കേൾക്കും. അടുത്തൊരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ, രണ്ട് പാട്ടും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന മിനി ചേച്ചിയാണ്, മിനി റിജി. മിനി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്, കഴുകൻ എന്ന സിനിമയിലെ ചന്ദന കുളിർ ചൂടി വരും കാറ്റ് എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ ആ ഒരു പാട്ടം വെച്ച് തരാം കേട്ടോ. ഈ രണ്ട് പാട്ടുകൾ ഒരുമിച്ചാണ് ഇനി വരാൻ പോകുന്നത്. ആൻഡ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ രണ്ട് പാട്ടുകളോട് കൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
4: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

പാടുവാൻ ആയുസിന്റെ മഹാശലാകയ്ക്കുള്ളിൽ ശാപമുക്തി കൊതിച്ച ദേശാടകൻ ഭാഷഭാഷയെ ശുദ്ധി ചെയ്യും ബലിത്തീയിൽ വെന്തു ചുവന്നു ജ്വലിക്കുന്ന ലോഹദണ്ഡിനെ നാരായമാക്കുന്ന യോഗവിദ്യ പഠിച്ച പാരംഗതൻ പാമരത്വ പടുമരക്കൊമ്പുകൾ പൈമരങ്ങളായി മാറ്റും യജ്ഞങ്ങളിൽ പാഠശാലകൾ

നാം വസിക്കുവാൻ നോക്കുകുത്തിയേ പോലെ കിടന്നവൻ ചേക്ക പറ്റുന്നിടം സ്വയം കത്തിച്ചു ചപ്പകുത്തി കുനിഞ്ഞു ചിരിച്ചവൻ ആത്മഭീരുത്വമെല്ലാം ഉപേക്ഷിച്ച് സ്വാസ്ഥ്യകാ

നവനായിത്തീർന്നവൻ മേൽവിലാസങ്ങൾ മാറിയിട്ടും ഒരേ കാവ്യശാലയിൽ പേരൊപ്പു ചാർത്തിയോൻ. നാലുദിക്കിലും നൂലുകെട്ടിച്ചുറ്റി മോചനത്തിന്റെ ഭോഗച്ചിലന്തിയായി രാവിലെങ്ങോ പറന്നു കുടുങ്ങുന്ന പ്രാണിയോട് പ്രണയമുണ്ടായവൻ. ഏതുപോരിലും തോൽക്കാനൊരുമ്പെട്ടു വേദനച്ചോര ഊറ്റി

ഗുഹ പൊട്ടിവെച്ചു പുണർന്നു പുളഞ്ഞവൻ അഴിയോടു കടങ്കൊണ്ട മുത്തിനെ പുഴിയിൽ വെച്ചു മണ്ണിട്ടു മൂടിയോൻ പുഴിയോടു മനം നൊന്തു വാങ്ങിയതാഴിയിൽ തൂവി മിണ്ടാതെ പോയവൻ.

കാണുവാൻ മാമലകൾക്കും അപ്പുറം താഴ്വരത്തിയിലാളും കരിമ്പനയായവൻ ഓർമ്മ പെറ്റിട്ട ചാപിള്ളകൾ പോലെ സ്മരക

മുന്നിൽ വെച്ചു ചേറിൽ മുങ്ങി കുളിച്ചു കയറിയോൻ സരസർവം ചവച്ചു തുപ്പി വെറും പരവശ്യ പരം ജ്യോതിയായവൻ ഭാഗ്യ നിർഭാഗ്യ നിർവാണ യുക്തിയിൽ പനപാത്രം നിറച്ച മഹാസുരൻ.

0: ജപിക്കുന്ന മേഘരൂപൻ അനശ്വരൻ നമ്മളിൽ.
1: കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം കാവ്യസഞ്ചാരത്തിൽ കവിതയുമായി എത്തിയത് ശ്രീ പി കെ ഗോപി. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്,
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: റേഡിയോ മെക്ഫാസ് 90.4. ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ.

0: ബ്രേക്ക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ AI കാലഘട്ടത്തിലെ തൊഴിലവസരങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ദിയ എൽസ തോമസ്.
1: നമസ്കാരം, എന്റെ പേര് ദിയ എൽസ തോമസ്. ഞാൻ മാക്ഫാസ്റ്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം AI യുഗത്തിലെ ഭാവി ജോലികളും ആവശ്യമായ കഴിവുകളും എന്ന വിഷയത്തെ പറ്റിയാണ്. ഇന്ന് ലോകം വളരെ വേഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിംഗ്, വിദ്യാഭ്യാസം, ആരോഗ്യം, മാർക്കറ്റിംഗ്, മീഡിയ, ഏത് മേഖലയിലായാലും AIയുടെ സ്വാധീനം ഇന്ന് കാണാൻ സാധിക്കും. പല ജോലികളും ഓട്ടോമേഷൻ വഴി എളുപ്പമാകുമ്പോൾ പുതിയ രീതിയിലുള്ള നിരവധി തൊഴിലവസരങ്ങളും രൂപപ്പെടുന്നുണ്ട്. ആദ്യം ഭാവിയിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടാകാൻ സാധ്യതയുള്ള ചില ജോലികളെക്കുറിച്ച് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന വിഭാഗമാണ്. AI മോഡലുകൾ വികസിപ്പിക്കുകയും മെഷീനുകൾക്ക് പഠിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. ഭാവിയിൽ ഏറ്റവും കൂടുതൽ വളർച്ച പ്രതീക്ഷിക്കുന്ന മേഖലയാണ് ഇത്. അടുത്തതായി ഡേറ്റ സയന്റിസ്റ്റ് ആൻഡ് ഡേറ്റ അനലിസ്റ്റ്. ഇന്ന് കമ്പനികൾ വലിയ തോതിൽ ഡേറ്റ ശേഖരിക്കുന്നു. ആ ഡേറ്റ വിശകലനം ചെയ്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നവരാണ് ഡേറ്റ വിദഗ്ധർ. അതുപോലെ തന്നെ ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നൊരു മേഖലയുണ്ട്. സ്ഥാപനങ്ങളിലെ ആവർത്തന ജോലികൾ AI ഉപയോഗിച്ച് എളുപ്പമാക്കുകയും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നവരുമാണ് ഇവർ. ഡിജിറ്റൽ ലോകം വളരുന്നതിനോടൊപ്പം സൈബർ ആക്രമണങ്ങളും വർദ്ധിക്കുന്നതിനാൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് വലിയ ആവശ്യകതയുണ്ടാവും. കമ്പനികളുടെ ഡേറ്റയും സിസ്റ്റങ്ങളും സുരക്ഷിതമാക്കുന്നത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ വളരെ പ്രചാരത്തിലായ മറ്റൊരു ജോലിയാണ് AI പ്രോംപ്റ്റ് എഞ്ചിനീയർ. ChatGPT പോലെയുള്ള AI ടൂൾസിനോട് ശരിയായ നിർദ്ദേശങ്ങൾ നൽകി മികച്ച ഫലങ്ങൾ ലഭ്യമാക്കുന്നവരാണിവർ. ഇതുകൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, റോബോട്ടിക്സ് എഞ്ചിനീയർ എന്നിവർക്കും ഭാവിയിൽ വലിയ സാധ്യതകളുണ്ട്. ഇനി AI കാലഘട്ടത്തിൽ ഏവർക്കും ആവശ്യമായ ചില പ്രധാന കഴിവുകളെക്കുറിച്ച് നോക്കാം. ആദ്യം ടെക്നോളജിക്കൽ ലിറ്ററസി, അതായത് പുതിയ സാങ്കേതിക വിദ്യകളും AI ടൂൾസും ഉപയോഗിക്കാൻ അറിയണം. രണ്ടാമതായി ക്രിയേറ്റീവ് തിങ്കിങ്. AI വിവരങ്ങൾ നൽകാം, പക്ഷേ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യന്റെ സൃഷ്ടിപരമായ ചിന്തയ്ക്ക് ഇന്നും വലിയ വിലയുണ്ട്. മൂന്നാമതായി ക്രിട്ടിക്കൽ അനാലിസിസ്. AI പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് അത്യാവശ്യമാണ്. അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ്, സഹാനുഭൂതി, ആശയവിനിമയം, നേതൃഗുണം തുടങ്ങിയ മനുഷ്യബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കഴിവുകളും ഭാവിയിൽ വളരെ പ്രധാനമാണ്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ടെക്നോളജി ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പുതിയ കാര്യങ്ങൾ നിരന്തരം പഠിക്കാനുള്ള മനോഭാവം ഏവർക്കും ആവശ്യമാണ്. സത്യത്തിൽ AI ചില ജോലികളുടെ സ്വഭാവം മാറ്റാം. എന്നാൽ AIനെ മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കാൻ പഠിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങളായിരിക്കും ഭാവിയിൽ ലഭിക്കുക. അതിനാൽ ഭാവിയിലെ വിജയത്തിനായി നമ്മൾ ടെക്നോളജിയോട് ചേർന്ന് മുന്നേറുകയും പുതിയ കഴിവുകൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ AI കാലഘട്ടത്തിലെ തൊഴിലവസരങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ദിയ എൽസ തോമസ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഹലോ, നമസ്കാരം. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിത് സാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് കഥാസരിത് സാഗരത്തിൽ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിലെ എം സി എ ഡിപ്പാർട്ട്മെന്റ് 2020 ബാച്ചിലെ സ്റ്റുഡന്റും നിലവിൽ ഡിജിറ്റൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരൻ കൂടിയായ റെജി വർക്കി എഴുതിയ പ്ലാവ് ഒരു ഒറ്റത്തടി വൃക്ഷം അല്ലെങ്കിൽ സാറാമച്ചേടത്തിയുടെ ഓണസമ്മാനം എന്ന കഥ കേൾക്കാം. ഏത് ആടാ അത് ചെയ്തത്? തിരുവോണ ദിവസം രാവിലെ ഉണർന്നത് നല്ല കുറെ നാടൻ തെറി കേട്ടുകൊണ്ടാണ്. അല്ലേലും അതൊരു പുതുമയല്ലോ. എന്നും ആരുടെയെങ്കിലും തെറി കേൾക്കാതെ ഉണരുന്ന പരിപാടി ഇല്ലാത്തതാണ്. ഒന്നുകിൽ അമ്മയുടെ എടാ മറുപ്പുട്ടി നീ ഇതുവരെ എഴുന്നേറ്റില്ലേടാ എന്നൊരു ഉണർത്തുപാട്ട്, അല്ലേൽ അപ്പന്റെ കുത്തി കിടന്നുറങ്ങിക്കോടാ ആസരത്തി വെയിലുദിച്ച് ഇനിയെങ്കിലും എഴുന്നേൽക്കാൻ നോക്കടാ എന്ന ഒരു ഉണർത്തുപാട്ട്. പക്ഷേ ഓണവുമായിട്ട് ഇന്ന് കേൾക്കുന്ന ഈ തെറി വളരെ പുതിയതാണ്. ചെവിയോർത്തു, ചാത്തനാട്ടെ സാറാമ ചേട്ടത്തിയാണ്. ചേട്ടത്തിയെ നാട്ടുകാര് വെറുതെ അല്ല മൈക്ക് സാറാമ എന്ന് വിളിക്കുന്നത്. ഒരു 30 വാട്ട് ഉച്ചഭാഷണി തോറ്റുപോകുന്ന ശബ്ദ സൗകുമാര്യം കൊണ്ട് നാട്ടുകാരുടെ ഓമനയായ മൈക്ക് സാറാമ. ചേട്ടത്തിയോട് ആരും ഒരു രഹസ്യം പറയാറില്ല. അതെന്നതാടി നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചേട്ടത്തി പതുക്കെ പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് അതൊരു 4 വീടപ്പുറത്ത് കേൾക്കാം. ചാത്തനാട്ടെ പുലിയായ ചാക്കോസാറിന്റെ സഹധർമ്മിണിയാണ് കഥാപാത്രം. ചാക്കോസാർ സ്കൂളിൽ പുലിയാണേലും പെണ്ണുമ്പിള്ള സാറിനെ വരച്ച വരയിൽ നിർത്തും, പോരാത്തതിന് വേറെയും വരയ്ക്കും. സാറാമച്ചേടത്തി ആരേലും ഫോൺ ചെയ്യുവാണേൽ കുറച്ചകലെ പിടിച്ചോണം, അല്ലേൽ ചെവി പൊട്ടിപ്പോകും. ചേടത്തി ഉള്ളതുകൊണ്ടാണ് അവരുടെ പറമ്പിൽ ഒരീച്ച പോലും കയറാത്തത്.
4: ആരാടാ അത്
3: എന്ന ഒരാക്രോശം മതി കയറാൻ വരുന്നവന്റെ കച്ചോടം പൂട്ടാൻ. അപ്പോ ഇനി പറയണ്ടല്ലോ, ബടാ പാട്ടിയാണ് കക്ഷി. എന്താണോ പ്രശ്നം ഇപ്പോ? കുറെ നാളായി ചേടത്തി മക്കളുടെ വീട്ടിലായിരുന്നു. ചാക്കോസാർ പിന്നെ വീടിന് പുറത്തിറങ്ങുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ആ വീട്ടില് ആരേലും ഉണ്ടോ ഇല്ലയോ എന്നറിയത്തുമില്ല. കാതോർത്തു, പ്ലാവ് വെട്ടി നോക്കടാ നിന്റെ പിള്ളേര് എന്നൊക്കെ കേട്ടപ്പോഴേ സംഗതിയുടെ കിടപ്പ് അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. കൊച്ചൂട്ടി മാപ്പിളയുടെ ചായക്കടയില് വെള്ളം കോരി കൊടുക്കുന്ന ഇച്ചിരി ലൂസായ പൊട്ടൻ തമ്പി വെള്ളം നിറച്ച കുടം കൊണ്ട് വെച്ചിട്ട് ഒരു നിൽപ്പുണ്ട്. മാപ്പിളയുടെ മുഖത്തു നോക്കി, അർത്ഥം ഇതാണ്, ഞാൻ നിൽക്കണോ അതോ പോണോ. അതുപോലെയാണ് എന്റെയും അവസ്ഥ, ഇനിയും കിടക്കണോ അതോ ഓടണോ. ചേടത്തി പറയുന്ന കഥയിലെ നായകൻ ഞാനായതുകൊണ്ട് നിൽക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഓടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്റെ അപ്പന്റെ സ്വഭാവത്തിന് കിട്ടുന്നെടുത്തു വെച്ച് അടികിട്ടും. അടിയുടെ വേദന പോരാഞ്ഞ് നമ്മുടെ നാട്ടിലെ ഐശ്വര്യ റായിയും സുസ്മിതാ സെന്നും, അതായത് ജലജയും പ്രിയയൊക്കെ ഓണവുമായിട്ട് രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയമാണ്. നമ്മുടെ സകല വിലയും എന്തേലും ഇനി ബാക്കിയുണ്ടേ അതും പോകും. അതാണ് സീൻ. അമ്മയുടെ അടുത്ത് പോയാലോ? വേണ്ട, ഹൈക്കമാൻഡിന് വലിയ വിലയൊന്നുമില്ലാത്ത അവസ്ഥയാണ്. അതുതന്നെയല്ല, ഇത് നിങ്ങളുടെ ഉൾപാർട്ടി പ്രശ്നം, അതിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞാലോ? ഐഡിയ. പശുത്തൊഴുത്തിന്റെ മുകളിൽ ഒരു കച്ചിത്തിരി ഇടുന്ന തട്ടുണ്ട്, അവിടെ കയറിയിരിക്കാം. പെട്ടെന്ന് അപ്പം കാണില്ല, പിന്നെ കുറെ കഴിയുമ്പോൾ ഇറങ്ങി വരാം. കൊള്ളാം, ആൻ ഐഡിയ ക്യാൻ സേവ് യുവർ ലൈഫ്. സാറാമ ചേടത്തി പിന്നെയും അനൗൺസ്മെന്റ് തുടരുകയാണ്. കോളാമ്പി ഉപയോഗിക്കുന്നതിന് പോലീസിന്റെ അനുവാദം വേണം എന്ന നിയമം വരുന്നതിന് മുൻപുള്ള കാലമാണ്. അല്ലേ ഒരു പരാതി കൊടുക്കാമായിരുന്നു. സംഭവം ഇതാണ്, ചേടത്തി കുറെ കാലം സ്ഥലത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ കുറെ under 14 പശങ്കകൾ ഓണാവധിക്ക് ഒരു ക്രിക്കറ്റ് ക്ലബ് രൂപീകരിച്ചു. രാവിലെ തുടങ്ങുന്ന 2020 എതിർ ടീം ബാറ്റ്സ്മാൻ ഒന്നും കാണാൻ മേല എന്ന് പറയുമ്പോഴാണ് നിർത്തുന്നത്. ക്രിക്കറ്റ് കളിക്കാനുള്ള അനുവാദം എങ്ങനെ വീട്ടിൽ നിന്ന് വാങ്ങും? ഹൈക്കമാൻഡിന്റെ അടുത്ത് ചോദിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ ആടിനുള്ള തീറ്റ കൊണ്ടുവരാമെങ്കിൽ പൊക്കും എന്ന ഒരനുവാദം കിട്ടി. മാഡം വിചാരിച്ചു ഇവന്മാർ രണ്ടു ദിവസം കഴിയുമ്പോൾ നിർത്തിക്കോളൂ എന്ന്. പക്ഷെ ഞങ്ങൾ ആരാ മക്കൾ? ഇതേ പുത്തി നമ്മൾ നമ്മളുടെ ചുള്ളന്മാരുടെ അടുത്തെല്ലാം പറഞ്ഞു. അവന്മാരും ആരാ മക്കൾ? അങ്ങനെ ഞങ്ങൾ ക്രിക്കറ്റ് കളി തുടങ്ങി. കളി തീരുമ്പോൾ രാത്രിയാകുമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എവിടുന്നാ ആടിന് തീറ്റി ഉണ്ടാക്കുന്നത്? പക്ഷേ ഞങ്ങൾ അതിനും കണ്ടുപിടിച്ചു പുതിയൊരു ഐഡിയ. എന്താണെന്നല്ലേ? ചാത്തലാട്ട് പറമ്പല്ലേ, നിറയെ പ്ലാവുകളുമായി അടുത്തുള്ളത്. കയറുക, പ്ലാവില വെട്ടുക. ഗ്രേറ്റ്, അത് ഞങ്ങൾ നടപ്പാക്കി. മൈക്ക് സാറാമ്മ അവിടെ ഇല്ലല്ലോ, പിന്നെ എന്ത് വേണം? അങ്ങനെ ചലോ ചാത്തനാട്ട് പറമ്പ്. കളി നിർത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാവിൽ കയറും. അന്നത്തെ ആവശ്യത്തിനുള്ള പ്ലാവില അതിന്റെ ശിഖരത്തോടെ വെട്ടി താഴത്തിടും. പിന്നെ പ്ലാവില കോതിക്കെട്ടി വീട്ടില് കൊണ്ടുപോകും. പിന്നെ ആരാ പ്ലാവിന്റെ തുമ്പ് വരെ കയറുന്നത്? കർത്താവ് പറഞ്ഞിട്ടില്ലേ അന്നത്തെ ആഹാരം മാത്രം തരണമെന്ന് പ്രാർത്ഥിക്കാൻ? ഇങ്ങനെ കുറച്ചു നാൾ പോയി. ആടും ഹാപ്പി, അപ്പനും ഹാപ്പി. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ എന്താ, ഞങ്ങൾ 2020 തകർത്തു വാരി. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. മക്കളുടെ അടുത്തുള്ള തീർത്ഥാടനം കഴിഞ്ഞ് ഓണത്തിന്റെ തലേന്ന് ചേടത്തി വന്നപ്പോഴാണ് പറമ്പിലേക്കിറങ്ങിയ ചേടത്തിയുടെ കണ്ണ് തള്ളിപ്പോയി. പ്ലാവുകളെല്ലാം അറ്റത്തു കുറച്ച് ഇലകളുമായി തെങ്ങുപോലെ നിൽക്കുന്നു. എങ്ങനെ കണ്ണു തള്ളാതിരിക്കും? ആണ്ടോടാണ്ട് കഞ്ഞി കുടിക്കാനുള്ള പ്ലാവില തരുന്ന, നിറയെ ചക്ക കായ്ക്കുന്ന ചേടത്തി ഓമനിച്ച് വളർത്തിയ പ്ലാവുകളാണ് ഇങ്ങനെ നിൽക്കുന്നത്. ചേടത്തിയല്ല, ആരായാലും തെറി വിളിച്ചു പോകും. ചേടത്തി ആയതുകൊണ്ട് അത് നാട്ടുകാർ മുഴുവൻ കേൾക്കും. അപ്പോ അതാണ് സീൻ.
4: എടാ എടാ, ഇവിടെ വാടാ,
3: അപ്പൻ വിളിക്കുന്നു. ഞാൻ കുറെ കൂടി കച്ചിയിലേക്ക് പതുങ്ങിക്കിടന്നു. എന്തായാലും അടി ഉറപ്പാ. എന്നാലും നല്ലൊരു ഓണവുമായിട്ട് രാവിലെ വേണ്ട, വൈകിട്ട്. ക്രിക്കറ്റ് കളിക്കാനുള്ള ഓരോരോ പ്രയാസങ്ങളെ പിൻകാഴ്ച. ചേടത്തി അപ്പോഴെങ്കിലും വന്നില്ലായിരുന്നേ. പ്ലാവ് ഒറ്റത്തടി വൃക്ഷം എന്ന ടൈറ്റിൽ മാറ്റി പ്ലാവ് ഒരു ഇലയില്ലാത്ത മരം എന്നാക്കേണ്ടി വന്നേനെ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കഥാസരിസാഗരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റെജി വർക്കി എഴുതിയ പ്ലാവ് ഒരു ഒറ്റത്തടി വൃക്ഷം, അല്ലെങ്കിൽ സാറാമ്മച്ചേടത്തിയുടെ ഓണസമ്മാനം എന്ന കഥ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കഥാസരിസാഗരത്തിൽ നിന്നും ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 10 o'clock. വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: പഴയകാല ഓർമ്മകൾക്ക് കൂട്ടേകുന്ന ഒരുപിടി മലയാള ഗാനങ്ങളൊക്കെയായിട്ട് നിഷാഗന്ധിയുടെ മറ്റൊരു പുതിയ അധ്യായവും ഇവിടെ ആരംഭിക്കുന്നു. കൂടെയുള്ളത് ഞാൻ ആർജി അപർണ. നമ്മൾ ഇന്ന് നിഷാഗന്ധിയിലൂടെ ആദ്യം കേൾക്കാൻ പോകുന്നത് ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലെ വെണ്ണ തോൽക്കുമുടലോടെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് ഒരു ശാലീന സുന്ദരിയെ വർണ്ണിക്കുന്ന ഈ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ്. സംഗീതം ജിദേവരാജൻ മാഷും. ദാസേട്ടൻ ആലപിച്ച ആ മനോഹരമായ ഗാനത്തിനായി കാതോർക്കം നിശാഗന്ധിയിലൂടെ.

കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമാണ് ഹൃദയം ഒരു ക്ഷേത്രം എന്നത്. ഈ ചിത്രത്തിലെ മംഗളങ്ങൾ നീരുന്നു ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിശാഖന്റെയിൽ ഇനി അടുത്തത്. ഈ ഗാനത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജി ദേവരാജൻ മാഷാണാട്ടോ. വരികൾ ശ്രീകുമാരൻ തമ്പിയും ആലാപനം നമ്മുടെ സ്വന്തം ദാസേട്ടനും. വളരെ മനോഹരമായ, എപ്പോ കേട്ടാലും ഒരു ചെറിയ സങ്കടമൊക്കെ ഉള്ളിൽ തോന്നുന്ന മംഗളം നീരുന്നു ഞാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനത്തിനായി കാതോർക്കം നിശാഖന്തിയിലൂടെ.

1980 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമാണ് മീൻ. ഈ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമുണ്ട്, സംഗീതമേ നിൻ പൂഞ്ചിറകിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനമാണ് കേട്ടോ നിശാഗന്ധിയിൽ ഇനി അടുത്തത്. യൂസഫ് അലി കീശേരിയാണ് ഈ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ മാഷു. ദാസേട്ടനും സംഘവും ആലപിച്ച ആ മനോഹരമായ ഗാനത്തിനെ കാതോർക്കം നിശാഗന്ധിയിൽ.

പഴയ കാലഘട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പിടി ഗാനങ്ങളൊക്കെയായിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഖിന്തിയാണ്. ഒപ്പമുള്ളത് ഞാൻ ആർജി അപർണ. നിശാഖിന്തിയിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് പാലരുവിക്കരയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ്. പത്മവ്യൂഹം എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. MK അർജുനൻ മാഷാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയാണ് വരികൾക്ക് പിന്നിൽ. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനും. കേൾക്കാം ഈ മനോഹരമായ ഗാനം നിശാഖിന്തിയിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മെഗാഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

1978 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമാണ് മുദ്രാമോതിരം. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ജിദേവരാജൻ മാഷ് സംഗീതമൊരുക്കി, ദാസേട്ടൻ ആലപിച്ച മഴമുകിൽ ചിത്രവേല എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ മനോഹരമായ ഗാനത്തിന് വേണ്ടി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

പഴയകാല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പിടി ഗാനങ്ങളൊക്കെയായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഗന്ധിയാണ്. കൂടെയുള്ളത് ഞാൻ ആർഷി അപർണ. നിശാഗന്ധിയിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് 1972 പ്രദർശനശാലകളിലെത്തിയ ഓമന എന്ന ചിത്രത്തിലെ ജമന്തിപ്പൂക്കൾ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ്. ഈ ഗാനം ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പോലും ഒരുപാട് പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ. വയലാറാണ് ഈ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ മാഷും, ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനും. കേൾക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

പഴയകാല ഓർമ്മകൾക്ക് കൂട്ടേകുന്ന ഒരു പിടി ഗാനങ്ങളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഗന്ധിയാണ്. കൂടെയുള്ളത് ഞാൻ ആർഷി അപർണ. നിശാഗന്ധിയിലൂടെ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം പൂമാനം പൂത്തുലഞ്ഞേ എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. വളരെ മനോഹരമായ ഈ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് സലിൽ ചൗധരിയും. ദാസേട്ടൻ അലപിച്ച ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിലെ ആ മനോഹരമായ ഗാനത്തിന് വേണ്ടി കാതോർക്കം നിശാഗന്ധിയിലൂടെ.

ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപിടി പഴയ ഗാനങ്ങളൊക്കെയായിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഗന്ധിയാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. നിശാഗന്ധിയിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു പ്രണയഗാനമാണ് കേട്ടോ. 1000 വില്ലുടിഞ്ഞു എന്ന് തുടങ്ങുന്ന അക്കരപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനം. വയലാറാണ് ഈ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. സംഗീതം പകർന്നിരിക്കുന്നത് ദേവരാജൻ മാസ്റ്റർ. കേൾക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

അങ്ങനെ ആയിരം വില്ലൊടിഞ്ഞു എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രണയഗാനം കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നിശാഗന്ധിയിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നതും മറ്റൊരു പ്രണയഗാനമാണ് കേട്ടോ. പ്രണയനായകൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഒരു പ്രണയഗാനം. ആ ഗാനം ഏതാണെന്നല്ലേ, നീ മധുപകരു എന്ന ഗാനം. ദാസേട്ടനാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ. കേൾക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

വിടരും, കമലദളം കവിളിൽ വിടരും. എന്ത് മനോഹരമായ വരികളാണല്ലേ! ഈ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ്. 1969 പ്രദർശനശാലകളിൽ എത്തിയ നദി എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടോ ഇത്. ജി ദേവരാജൻ മാഷാണ് ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. ദാസേട്ടൻ ആലപിച്ച ആ മനോഹരമായ ഗാനത്തിനെ കാതോർക്കും നിശാഗന്ധിയിലൂടെ. ആ മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായവും ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

90.4 റേഡിയോ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.